0: Yesterday we saw Bhagavan expressing how Arunachala's grace entered his life in Madurai, and from Madurai he was pulled to Trivannamalai and kept captive here. Or how he was pulled out of the body awareness and kept established in the inner self. So there is that inner in-between state where the seeker has decided to determine to attain the ultimate. The thirst for, or that, or we cannot say simply thirst, a taste of that divine is revealed to him. And once it is revealed, he cannot leave it. He cannot live satisfied with ordinary pleasures of the world. So he is neither here, nor is he established there. So this state is expressed by, actually this is what they call mysticism. Many seekers, you know, they are very fond of this word, mysticism. Actually there is nothing called mysticism. Mysticism means jnana corrupted by ignorance. Little bit of ignorance remains. So it, we are always, we like the Bhagavan, somewhere says this modaga. I don't know, many of, perhaps those who have lived in Ramanashram in Trivannamalai for long years, they might be knowing it. A sweet thing which Ganapati keeps in his hand. It is called modaka. And that modaka, inside is sweetness. And that sweetness has its own name. It is called Purna. Purna means whole, infinite. It is made of coconut and jaggery. So it is called Purna, and the outer covering, that salt rice covering, is put around it, and then they call it Modaka. It is a kind of symbol. Usually children, every Vinayaka Chaturthi, a celebration in the name of Ganapati, they will make this Modaka, this sweet, as a Nivedya, as Prasad. So we children, we have almost everyone, children, they do it. They will get disgusted by this covering. Because this covering adulterates the inner sweetness. But old people, they will love to have that adulteration. They will want that sweetness mixed with salt. So that sweet, that salt covering, they have to toil much to put it around. So children, usually they will be wondering why these old people do this. Because you can directly taste the Purna inside. It is, actually the taste is only of that inner thing. You can eat that Purna without salt, but you cannot eat that salty stuff without the inner Purna. So, in this viraha, the pain of separation, in these mystics they say, there is a bliss in this pain of separation. Actually, the bliss is not of the pain, it is the bliss of the self that you get in between. So that bliss comes from the self, and once you have got it in the pure form, you don't want to stay away from it. But your weakness, your body, your mind, your worldly failings, they pull you back. So in that state, all devotees, all saints, all seekers, they have wept their way to it. See, this is one point that I want to stress. The thing is, there is certain seekers, they think that the guilt that you carry within should be removed. And they find some justification that whatever is happening through you, they bring the highest teaching of non-doership into the seeker state and they say, I am not the doer. But the happiness, the joy will not come. As long as the body and mind carry the dross, the disorder, you cannot be established in that state. You can see the thing happening in all saints. They wept, they burnt the dross in the fire of that dispassion. And that dispassion or the pain of separation itself is the austerity, is the fire in which they burnt the dross. You cannot escape it. And of course that is blissful. That is delightful. Because you are nearing that absolute purity. So, we cannot see this kind of things in Bhagavan's life. Bhagavan is like a rocket. You can see 5 minutes before there was Vangatraman, 5 minutes after there was Ramana Maharshi. You don't see in Bhagavan's life a sadhaka seeking, doing this sadhana, weeping, attaining. These things we do not see in Bhagavan's life. But the mystery is, Bhagavan himself said about Shankaracharya, somebody asked. Shankaracharya has written verses where he tells Lord, my mind is wandering. I have no control over my senses. I have this desire, that desire. All these things Shankaracharya writes in verse form. So some devotee asked Bhagavan, how could Shankaracharya write this? See, because these modern, peculiar kind of people are there. Research scholars. They do research in everything. And they do research in the works of saints. And they say these saints had all these experiences. So somebody took these verses to Bhagavan. And said, Bhagavan, how could Shankaracharya write these verses? Bhagavan said, why not? Then did he pass through all these experiences in his life? Bhagavan said, not necessarily. They can take the state of any seeker, identify with him and write. It is not for them that they wrote for you. They wrote for the seeker. Once they become one with the truth, they become one with everyone. That is why in Bhagavan's life you see absolute purity, but that purity includes all impurity. He can understand our impurity. He can be sympathetic with our imperfection. That perfection includes all imperfections. Either you can explain it by the rebirth theory, that they have traveled through all lives, all kind of states in their past birth. Or you can explain it by saying that the moment they realize the truth, they are sarvajna. The Upanishad says, yas sarvajna, yas sarvavit, yasya jnanamayam tapaha. Divye Brahmapure Hyesha Vyomnyatma Pratishthita. മനോമയ പ്രാണ ശരീരനേത പ്രതിഷ്ഠിതോന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഹ ആനന്ദരൂപം അമൃതം യദ്വിഭാതി. ശ്രുതി സേസ് ദ സെൽഫ് ഈസ് ഓൾ നോയിങ്. That is what yesterday we told, Ishvara Sharira. In Yoga Sutra, Patanjali says, there is the seed of omniscience in everyone. In the Jnani, that seed explodes perhaps. So if necessary, that Shankaracharya in Dakshinamurti Stotra says, a Jnani need not be omniscient always. But if necessary, omniscience will manifest. All knowingness will manifest. Any knowledge, if necessary, it will come. Because knowledge is also a kind of dirt. That is why Shankaracharya put that word, if necessary. If it can help you, they will use knowledge. So that omniscience is there in a jnani. So he can take the bhava of any seeker and go through it. He need not necessarily take a body for that. So Bhagavan, for helping us, he knows that we cannot go to that state like him. Just one day, I am a very traditional person. So I don't know many of these modern words. Somebody told me, they have an ashram. They told me, we are having a workshop. Then I was wondering, why is ashram should run a workshop? Perhaps to repair their car or scooter or motorbike. I could not understand why an ashram should have a workshop. Then only later on I came to know that they call the spiritual things are also as workshop. Actually, spirituality is a no workshop. There is no work. Bhagavan used to say, Pani ledu vadu. In Telugu, he used to express, we are people without any work. I said this because I heard that people imitate Bhagavan. That Bhagavan closing the room, keeping their body stretched, telling themselves that now death has come. And the body dies. The body will be taken to cremation ground, will be burnt. And after 5 minutes, snoring. And Bhagavan got realization, we will get sleep. It is not lying down or imitating death, but that attention was razor sharp. And his power to go beyond the pull of the gravitational pull of the body was tremendous. So he very much knew that we cannot imitate him. So that compassion is God. So that Ishwaratva made him give us this tonic called Aksharamanamale. This Rasayanam. In Ayurveda, tonic is known as Rasayanam. This Rasayanam called Aksharamanamale. We see Bhagavan and we see our littleness. We see his perfection and we become conscious of our imperfection, and the way in between, we have to cover it with tears, with austerity, with tremendous alertness, with self-inquiry. Bhagavan has given us that weapon with which you can cut that difference. Where arukar. The difference between you and him, you cut with a sword, with a Brahmastra. And that Brahmastra is ಆತ್ಮವಿಚಾರ ಹೂ ಆಮ್ ಐ. ಸೊ ಹಿಯರ್ ಭಗವಾನ್ ಎಕ್ಸ್ಪ್ರೆಸಸ್, ಹಿ ಆಸ್ ಅರುಣಾಚಲ, ಯು ಕೇಮ್ ವಿತ್ ಯುವರ್ ಸ್ವೀಟ್ ವಿಲ್ ಅಂಡ್ ಪೊಸೆಸ್ಡ್ ಮೀ ಅಂಡ್ ಪುಲ್ಡ್ ಮೀ ಹಿಯರ್ ಅಂಡ್ ಕೆಪ್ಟ್ ಮೀ ಲಾಕ್ಡ್ ಇನ್ ಯುವರ್ ಹಾರ್ಟ್ ಕೇವ್. ಅಂಡ್ ದೆನ್ ಇನ್ ದ ನೆಕ್ಸ್ಟ್ ವರ್ಸ್ ಹಿ ಆಸ್, ಆರುಕಾವನೆ ಆಂಡನೈ, ಹೂ ಆಸ್ಡ್ ಯು ಟು ಎನ್ಸ್ಲೇವ್ ಮೀ, ಫಾರ್ ಹೂಸ್ ಸೇಕ್ ಡಿಡ್ ಯು ಕ್ಲೇಮ್ ಅಂಡ್ ಪೊಸೆಸ್ ಮೀ. If you who ruled over me with concern were now to desert me with indifference, will not the entire world reproach thee? The entire world will tell, in Manikyavachakam, in Thiruvachakam, he expresses the same kind of feelings. In one song he says, he is not like Bhagavan, because Bhagavan is Eka Bhakta. Arunachala over, no other name. In Thiruvachakam, Manikavachari sings about Nadaraja, he sings about other, all Shiva temples he goes and sings. So in one song, there is a temple near Rameshwaram, and that place is Uttarakoshamankai. And that Lord, certain verses are offered there. In those verses, Manikyavachakara says, Lord, you have, now the world knows that I am a Shiva Bhakta. But I know that I am not perfect. I have not completely attained you. So I will move about freely in this world and display my imperfections. Display my weakness. Everything I will show to others. And when people ask me, whose devotee you are? I will tell them, I am a great devotee of Uttarakoshamangai. And your name will be tarnished. Everybody will keep their finger on their nose. Being a devotee of the Lord, he behaves like this. So that your name alone will get tarnished. So if you want to escape from that blame, make me one with you. Do not keep me away from you. If you want to escape, make me one with you. If I keep myself as a separate person, naturally weakness will be there. Imperfections will be there. All dross will be there. So if you want to prove to the world, show the glory of Arunachala to the world, make me one with you. So ippali tappu. Bhagavan says, this pali means blame. If you want to escape this blame, escape from this blame, you give me your grace. You bestow your grace. There is no other way. Yen ninai pittai? Why did you make me think about you? See, in Bhagavatam, these gopikas use this same kind of tone to Krishna. There is one song in Bhagavatam, Bhramara Geetam, where they say, you should not believe these black people. Because Krishna is black. They say, these black people you should not believe. Because the moment you see that Krishna, he smiles at you and you forget the world. And will he stay with you permanently? He will not. He will leave you. Then you are in a complete pain. Suffering. So this kind of emotion, bhava, sentiment, Bhagavan expresses in this song, ippai tappunai yen ninaippittai இனி யார் விடுவார் அருணாச்சலா? அருணாச்சலா, எஸ்கேப் ஃப்ரம் திஸ் இன்ஃபேமி. வை டிட் யூ மேக் மீ ரிமெம்பர் யூ? ஹூ வில் லெட் யூ கோ ஹென்ஸ் ஃபோர்த்? நோபடி வில் லைக் டு லீவ் திஸ் எக்ஸ்பீரியன்ஸ், திஸ் ஜாய். ராமகிருஷ்ண பரமஹம்சா இன் இஸ் காஸ்பல் தெர் இஸ் ஒன் இன்சிடென்ட். ஒன் ஆஃப் இஸ் த டெவோட்டி ஹூ ரோட் காஸ்பல் ஆஃப் ராமகிருஷ்ண, மாஸ்டர் மகாஷய், ஹி கம்ஸ் த ஃபர்ஸ்ட் டே அண்ட் ஸ்லோலி ஆஃப்டர் டூ டேஸ் அகெயின் ஹி கம்ஸ், தென் அகெயின் ஹி கம்ஸ். தென் ராமகிருஷ்ண சேஸ், திஸ் பீப்புள் யூஸ் டு கேட்ச் பீகாக்ஸ், ஃபர்ஸ்ட் தே வில் கிவ் சம் ஓபியம் டு திஸ் பீகாக், that drug. The moment peacock consumes it, right at the same time the peacock will come next day. So Ramakrishna said, seeing this master mahashay coming to him, devotees coming again and again, they have consumed the drug. Once it goes within, it is impossible to leave it. So Bhagavan said, who will leave you now? It is impossible to leave you. Who will let thee go? That I have seen it many times. See, people, they come to satsang, they come to Bhagavata Saptah, they come to lectures. They will be almost like this drug addicts. And they will have family problems. Their family people will not be liking this. There will be troubles. And they will say, from tomorrow onwards, I will not come. Lot of trouble in home. And next day you can see, correct, right at the time they will be there. If you ask, why did you come? We don't know. We could not resist. So, that spiritual attraction, that spiritual pull is irresistible. So Bhagavan here says, who will let you go henceforth, Arunachalam? Indridum, then Bhagavan comes back to mother. See, he feels so much motherliness in Arunachalam, the affection of mother in Arunachalam. This is the place where divine mother merged. Actually, in Arunachaleshwara temple history, they say there was no separate temple for Abhitakuchambal. Later on only that temple came. Formerly, that divine mother was one with Arunachala.
1: Om Namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. ஓம் நம சிவாய.
3: குரு பரம்பரையை ஸ்மரிச்சோம்னு சர்ச்ச ஆரம்பிக்கணும். பிரம்மசூத்திர சாங்கிர பாஷம் சதுர்த்தி சூத்திரம், அது சமன்யாது, அதான சூத்திரம். அதில் விருத்திகாரன்ட அபிப்பிராயத்தின் இவ்வளோ சமாதானம் பரையாது. விருத்திகாரன் பரஞ்ச சோதியங்களுக்கு இவ்வளோ சமாதானம் பரையணும். இங்கே சாஸ்திரம் பிரம்மத்தை இதந்த ரூபத்தில் நிர்தேசிக்கல என்ன பரஞ்சு, ആ നിർദ്ദേശിക്കുന്ന സ്വരൂപമായിട്ടാണ്, ശ്രോതാവിന്റെ സ്വരൂപമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്, അല്ലാതെ ബാഹ്യവസ്തുവായി നിർദ്ദേശിക്കുന്നതിനാണ്. നൈശാസ്ത്രം ഇതന്തയാ വിഷയഭൂതം ബ്രഹ്മപ്രതിപാദേശതി കിം ദഹി, പിന്നെങ്ങനെയാണ് പ്രത്യേകാത്മത്വം ആ വിഷയതയാ പ്രതിപാദയത് അവിദ്യാകൽപിതം വേദ്യ വേദത്ത് വേദനാദി ഭേദം അപനയതി. ദ്വൈതത്തെ നിരാകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്, അല്ലാതെ വസ്തുവിനെ കാണിച്ചു തരിക. പ്രഭാജശാസ്ത്രം അതിനു വേണ്ടിയിട്ടാണ് അവിടെ ശ്രുതിയെ ഉദ്ധരിക്കുന്നത്. യസ്യ മതം തസ്യ മതം, മതം യസ്യ വേദസ, അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇത് അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല, ഇത് അറിവിന് വിഷയം അല്ല എന്നറിയുന്നവനാണ് ഇതിനെ അറിയുന്നത്. അറിയുന്നു എന്ന് പറയുന്നവരാരും ഇതിനെ അറിഞ്ഞിട്ടില്ല, ഇത് അറിവിന് വിഷയമല്ല എന്ന് പറയുന്നവരാണ് ഇതിനെ അറിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത് ബൃഹദാരണ്യ ശ്രുതിയെ ഇവിടെ കാണിക്കുകയാണ്. ന ദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ ന വിജ്ഞാതേ വിജ്ഞാതാരം വിജാനീയാഹ ഇതി ജീവമാതി. ന ദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ. ദൃഷ്ടി എന്ന് പറയുന്നത് വിഷയജ്ഞാനം, വിഷയങ്ങളെ കുറിച്ച് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനം, അതാണ് ദൃഷ്ടി. അന്ധകരണ വൃത്തികളെന്ന് പറയാം. അങ്ങനെ തന്നെയാണ് അന്ധകരണ വൃത്തി എന്ന് പറയുന്നത് ജ്ഞാനവൃത്തികൾ, അന്ധകരണത്തിന്റെ ജ്ഞാനവൃത്തികൾ, അന്ധകരണത്തിന്റെ പരിണാമം എന്ന് പറയും. ആ ദൃഷ്ടിയുടെ ദ്രഷ്ടാവ് സാക്ഷി, ആ ദൃഷ്ടിക്ക് ഈ ഉണ്ടായി മറയുന്ന അറിവിന് സാക്ഷിയായിരിക്കുന്നവൻ ആരോ അവനെന്ന പശ്യേ അവനെ അറിയുന്നില്ല എന്നാണ്. ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് സദാസമയം ആ അറിവിന് സാക്ഷിയായി, ഇത് ആരുടെ മുന്നിലാണ് ഈ അറിവ് ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവനെ അറിയുന്നില്ല, അതാണ് ആത്മാവ്, ആത്മാവിനെ അറിയുന്നില്ല എന്ന് ബൃഹദാരണ്യത്തിൽ പറയുന്നു. അതുപോലെ തന്നെ വിജ്ഞാതേഹി വിജ്ഞാതാരം വിജാനീയാഹ വിജ്ഞപ്തി ബുദ്ധി, ബുദ്ധിവൃത്തികൾ, മനോവൃത്തികൾ, മനസ്സ് സങ്കല്പരൂപത്തിൽ വികല്പം സംശയരൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ഇതെന്നതാണ് എന്നുള്ള സങ്കല്പങ്ങൾ വരുന്നു, അതുപോലെ വികല്പങ്ങൾ വരുന്നു, അതാണോ ഇതാണോ, ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ മനസ്സെന്ന് പറയുന്നു. നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുന്നു. വിജ്ഞപ്തി വിജ്ഞാതി എന്നിവിടെ പറയുന്നു. ആ ബുദ്ധി വിജ്ഞപ്തി വിജ്ഞാതി, ആ വിജ്ഞാതി വിജ്ഞാത, ആ ബുദ്ധിവൃത്തിയുടെ വിജ്ഞാതാരം അതിന്റെ സാക്ഷി. ആരുടെ മുന്നിലാണോ ഈ ബുദ്ധിവൃത്തികൾ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് വിജ്ഞാതാവ്, അതാണ് ആത്മാവ്. ആ വിജ്ഞാതാവിനെ ന വിജാനീയാഹ അതിനെ അറിയുന്നില്ല. നമ്മൾ ബുദ്ധിവൃത്തികളെയും ആ ബുദ്ധിവൃത്തികളുടെ വിഷയങ്ങളെയും അറിയുന്നു, മനോവൃത്തികളെയും മനോവൃത്തികളുടെ വിഷയങ്ങളെയുമേ അറിയുന്നു. അതെല്ലാം ആരുടെ മുന്നിലാണോ ഇങ്ങനെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വിജ്ഞാതാവിനെ നമ്മൾ അറിയുന്നില്ല. ന വിജാനീയാഹ അതിനെ അറിയുന്നില്ല. ഇത് ചെയ്യുക മാതി. ഈ ശ്രുതികളെല്ലാം എന്തു ചെയ്യുന്നു? ഈ ആത്മാവ് മറ്റ് വസ്തുക്കളെപ്പോലെ അറിവിന് വിഷയമാകുന്ന ഒന്നല്ല, മറിച്ച് അറിവിനത് സാക്ഷിയായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അറിവ് സ്വരൂപമായിരിക്കുന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. അതോ അവിദ്യാകല്പിത സംസാരി നിവർത്തനേന നിത്യ മുക്ത ആത്മസ്വരൂപ സമർപ്പണാ ന മോക്ഷസ്യ അനിത്യത്വ ദോഷ. അതുകൊണ്ട് എന്താണ്? അവിദ്യാകല്പിത സംസാരിത്വ നിവർത്തനേന, സംസാരിത്വം താൻ സംസാരി ആണെന്നുള്ള ഭാവം, അതാണ് സംസാരിത്വം, സംസാരി ആണെന്നുള്ള ഭാവം, സംസാരി എന്നുള്ള അവസ്ഥ, സംസരിക്കുന്നവൻ ജനന മരണങ്ങൾക്ക് വിധേയനായവൻ എന്നുള്ള അവസ്ഥ, അതാണ് സംസാരിത്വം. അതെങ്ങനെ? അവിദ്യാകല്പിതമാണ്, അജ്ഞാനം കൊണ്ട് ഈ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ആത്മാവിന്റെ ജനന മരണങ്ങളെല്ലാം. അതാണ് അവിദ്യാകല്പിത സംസാരിത്വം, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആ സംസാരിത്വം. അതിന്റെ നിവർത്തനേന, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ, അതിനെ നിവർത്തിപ്പിക്കുന്നത് കൊണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് നിത്യ മുക്ത ആത്മസ്വരൂപ സമർപ്പണ, നിത്യവും മുക്തവുമായ ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നത് കൊണ്ട്, നിത്യമുക്തമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നത് കൊണ്ട് ന മോക്ഷസ്യ അനിത്യത്വ ദോഷ. അതുകൊണ്ട് എന്താണ്? മോക്ഷത്തിന് അനിത്യത്വ ദോഷമില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത് ശാസ്ത്രം? അത് സംസാരിത്വത്തെ നിവർത്തിപ്പിക്കുന്നു. ഈ ജീവൻ സംസാരിയാണ് എന്നുള്ള ആ ഭ്രാന്തി ഇല്ലാതാക്കുന്നു, മറിച്ച് ആ ജീവൻ നിത്യ മുക്തനായിരിക്കുന്ന ആത്മസ്വരൂപമാണ്, ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നു, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടെന്താണ്? ആ മോക്ഷം നിത്യമുക്തമായിരിക്കുന്ന ആത്മസ്വരൂപമാണ്, ഈശ്വര സ്വരൂപമാണ് മോക്ഷം എന്ന് ബോധിപ്പിക്കുന്നത് കൊണ്ടെന്താണ്? ഈ ശ്രുതി വെളിപ്പെടുത്തുന്ന മോക്ഷത്തിൽ അനിത്യത്വ ദോഷമില്ല, മോക്ഷം അനിത്യമല്ല. യസ്യതു ഉത്പാദ്യോ മോക്ഷ തസ്യ മാനസം വാചികം കായികം കാര്യം അപേക്ഷത. ഇനി മോക്ഷം എന്ന് പറയുന്നതും ഉത്പാദ്യമാണ്, ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ചിലർ കരുതുന്നുണ്ട്. അതായത് ജീവൻ വാസ്തവത്തിൽ ബന്ധാവസ്ഥയിൽപ്പെടുകയാണ്, അതിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ധ്യാനവും മറ്റനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തിട്ട് ഈ ബന്ധത്തെ ഇല്ലാതാക്കി ജീവന് മോക്ഷം എന്ന് പറയുന്ന ഒരവസ്ഥയെ ഉണ്ടാക്കിയെടുക്കണം എന്ന് കരുതുന്നവരുണ്ട്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനുവേണ്ടിട്ട് ഒരുപാട് ക്ലേശിച്ച് ജീവനും മോക്ഷം എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥ കൊടുക്കുന്നു എന്ന് കരുതുന്നവർ, അവരെ സംബന്ധിച്ച് മോക്ഷം ഉത്പാദ്യമാണ്. ഉത്പാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം, ഇങ്ങനെ നാല് തരത്തിൽ വരും കാര്യങ്ങളെന്ന് ഇവിടെ പറയും. ഏത് കാര്യത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നാല് തരത്തിൽപ്പെട്ടതായിരിക്കും. ഒന്നുകിൽ അത് ഉത്പാദ്യമായിരിക്കും, അല്ലെങ്കിൽ സംസ്കാര്യമായിരിക്കും, അല്ലെങ്കിൽ വികാര്യമായിരിക്കും, അല്ലെങ്കിൽ ആപ്യമായിരിക്കും. അപ്പൊ മോക്ഷം എന്ന് പറയുന്ന ഈ ഒരു തരത്തിലും പെടുന്ന കാര്യമല്ല എന്നാണ്. അത് ഓരോന്നും കൂടെ വിശദീകരിക്കും. ആദ്യം കൂടെ വിശദീകരിക്കുന്ന ഉത്പാദ്യം. ഉത്പാദ്യം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കുന്നു. അപ്പോൾ കുടം എന്ന് പറയുന്നത് എന്തായി? ഉത്പാദ്യമായി. അതുകൊണ്ട് മണ്ണ് ഉപയോഗിച്ചാണ് അതിനെ ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്നതിന് ഒരാളുണ്ട്, ഉണ്ടാക്കപ്പെടുന്ന ഒരു കാര്യമായി. അതുപോലെ ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണോ മോക്ഷം, ഉത്പാദ്യമാണോ മോക്ഷം പറയുന്നു അല്ല എന്നറിയാം. നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അങ്ങനെ ഉത്പാദ്യമായ ഒരു കാര്യത്തിന് വേണ്ടി മാനസം, വാചികം, കായികം മൂന്ന് തരത്തിലുള്ള ക്രിയകൾ, പ്രവൃത്തി അവിടെ ആവശ്യമാണ്. ഒന്നിൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഒന്നിന് യാഗവും മറ്റും, യാഗവും മറ്റും എന്താണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അതിൽ, ശരീരം അധ്വാനിച്ച് വാക്കുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളും മറ്റും ഉണ്ട്, വാചിക കർമ്മമുണ്ട് അതിൽ, മാനസം, മനസ്സുകൊണ്ടുള്ള ധ്യാനമുണ്ട്. ഇപ്പൊ കായികവും വാചികവും മാനസികവുമായ കർമ്മം, ഈ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നിന് അത് നിത്യമല്ല, അനിത്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഉത്പാദ്യ രൂപത്തിലുള്ളതാണെങ്കിലും അനിത്യമാണ്, കുട ഉണ്ടാക്കുന്നത് പോലെ. ഉത്പാദ്യവും മോക്ഷ, മോക്ഷം ഉത്പാദ്യമാണ്, പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് കരുതുന്നവർക്ക്, തസ്യ അങ്ങനെ കരുതുന്നവന് മാനസം, വാചികം, കായികം വാ കാര്യം, മാനസം അല്ലെങ്കിൽ വാചികം അല്ലെങ്കിൽ കായികവുമായിട്ടുള്ള കാര്യത്തെ, ക്രിയയെ അപേക്ഷതയെ അപേക്ഷിക്കുന്നു. ഇതി നൈത്തം എന്ന് കരുതുന്നവർ, പക്ഷെ അത് വാസ്തവത്തിൽ അത് ശരിയല്ല, മോക്ഷം അങ്ങനെയല്ല എന്നാണ്. എന്നാണ് മോക്ഷം കാര്യമാണെന്ന് കരുതുന്നവർ ഇതി യുക്തം എന്ന്, ഒരു കാര്യത്തെ ആശ്രയിച്ച് ഉണ്ടാകുന്നു എന്ന് കരുതുന്നതാണ് ശരി. പക്ഷെ സിദ്ധാന്തത്തിന് അത് ശരിയല്ല എന്ന് എനിക്ക് പറയും. അതുപോലെ തഥാ വികാര്യത്വം, ഇനി വികാര്യമാണെന്ന് കരുതുന്നു. അതായത് ഇപ്പോ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരവസ്ഥാന്തരം വരിക, പുതിയതായി ഒന്നും ഉണ്ടാവുകയല്ല. ജീവൻ ഇന്നൊരവസ്ഥയുണ്ട്, ഈ അവസ്ഥയിൽ നിന്ന് ഒരു പരിണാമം സംഭവിച്ച്, ഒരു പരിണാമമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഏതുപോലെ പാല് പരിണമിച്ച് തൈരാകുന്നത് പോലെ, അതും ഒരു അവസ്ഥാന്തരമാണ്. ഒരു വസ്തു തന്നെ അവിടെ രണ്ട് വസ്തു ആകുന്നില്ല, പക്ഷെ പാലെന്ന് പറയുന്ന വസ്തു തന്നെ പരിണമിച്ച് തൈരായി മാറുന്നു. അതുപോലെ ജീവൻ എന്ന് പറയുന്ന ഇപ്പോൾ ബന്ധാവസ്ഥയിലിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഇതിനൊരു പരിണാമം വരുന്നു, ആ പരിണാമമാണ് മോക്ഷം എന്ന് കരുതുന്നുണ്ടല്ലോ. അതും ശരിയല്ല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാലും അത് അനിത്യമായി പോകും. അതായത് ഉത്പാദ്യം എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് വികാര്യം. വികാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്, ആ കാര്യവും അനിത്യമാണ്, കാര്യമായതുകൊണ്ട് തന്നെ അനിത്യമാണ്. പാല് അത് പുളിച്ച് തൈരായി മാറുന്നു. തൈരായി എല്ലാ കാലത്തും നിത്യമായതിന് തൈരായിരിക്കാൻ പറ്റത്തില്ല, കാരണം ആ കാര്യവും നശിച്ചു പോകും, വീണ്ടും നശിച്ചു പോകും. അതുപോലെ മോക്ഷം എന്ന് പറയുന്നത് പോലെ വികാര്യമാണെങ്കിൽ ജീവനിൽ വികാരങ്ങൾ സംഭവിച്ച് സാധനകൾ അനുഷ്ഠിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ വേറൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നാണ്. പുതുതായി ഒന്നും ഉണ്ടാക്കുന്നില്ല, അതിനെ തന്നെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നു. അതാണ് മോക്ഷം എന്ന് വരുന്നെങ്കിലോ, എന്നാലും അനിത്യമാണ്, ആ മോക്ഷവും നിത്യമാകത്തില്ല എന്നാണ്. തഥാ വികാര്യത്വി, മോക്ഷം വികാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതും ശരിയല്ല. എന്തുകൊണ്ട്? തയോഹോ പക്ഷയോഹോ മോക്ഷസ്യ ധ്രുവം അനിത്യത്വം. തയോഹോ പക്ഷയോഹോ, ഈ രണ്ടു പക്ഷങ്ങളിലും ഉത്പാദ്യമാണ് കുടത്തെപ്പോലെ, വികാര്യമാണ് കൈരിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോക്ഷസ്യ ധ്രുവം അനിത്യത്വം. മോക്ഷം എന്ന് പറയുന്നത് തീർച്ചയായും നിശ്ചയമായും മോക്ഷം അനിത്യമാവും. അതിന് ഉദാഹരണത്തിലൂടെ വിശദമാക്കുന്നു. നഹി ദദ്ധ്യാദി വികാര്യം ഉത്പാദ്യം വാ ഘടാദി നിത്യം ദൃഷ്ടം ലോകേ. നഹി ദദ്ധ്യാദി വികാരം, ദധി കൈര് തുടങ്ങിയ വികാരി വസ്തുക്കൾ, വികാരപ്പെട്ട് ഒന്ന് മറ്റൊന്നായി പരിണമിച്ചു വരുന്ന വസ്തുക്കൾ, ഉത്പാദ്യം വാ ഘടാദി, ഉത്പാദ്യം ആയിരിക്കുന്ന കുടവും മറ്റും, ലോകേ നിത്യം ന ദൃഷ്ടം, ലോകത്തിൽ നിത്യമായി കാണപ്പെടുന്നില്ല. ഇതൊന്നും ലോകത്തിൽ നിത്യമായി കാണുന്നില്ല. ഉണ്ടാക്കുന്ന കുടം നശിച്ചു പോകുന്നു, പരിണമിക്കുന്ന കൈരും നശിച്ചു പോകുന്നു. മോക്ഷം ഇതുപോലെയാണ്, സാധനയിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, അത് ശരിയല്ല, അമോക്ഷമല്ല, അതിന് മോക്ഷം എന്ന് പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ആപ്യത്വനാവി കാര്യാപേക്ഷ, ഇനി മോക്ഷം ആപ്യമാണെന്ന് പറയുകയാണെങ്കിലോ, വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് സാധന ചെയ്ത് എത്തിച്ചേരുന്നു, അതാണ് മോക്ഷം എന്ന് കരുതുന്നു. ആപ്യം പ്രാപിക്കപ്പെടുന്നത് എന്നർത്ഥം. ഒരാൾ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു, അതുപോലെ ഈ ഭൂർലോകത്തു നിന്നും സാധനങ്ങളെല്ലാം ചെയ്ത് വൈകുണ്ഠം അല്ലെങ്കിൽ കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരുക, പുതിയ സ്ഥലത്ത്. അതാണ് ആപ്യം പ്രാപിക്കപ്പെടുന്നത്. അതാണ് മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു.

സ്വ ആത്മസ്വരൂപത്വേ മോക്ഷം എന്ന് പറയുന്നത് സ്വന്തം ആത്മസ്വരൂപമാണത് മോക്ഷം എന്ന് പറയുന്നത്. സാധകന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു അത്. അതുകൊണ്ട് എന്താണ് അനാപ്യത്വ, അത് ആപ്യമല്ല. ഇനി പോയി എത്തിച്ചേരേണ്ട ഒരു കൈലാസമല്ല അത്, പ്രാപിക്കേണ്ട ഒരു സ്ഥലം അല്ല അത്, ആത്മസ്വരൂപം തന്നെയാണെന്ന്. സ്വസ്വരൂപമായിരിക്കുന്നു മോക്ഷം. അതുകൊണ്ട് അതിന് ഏതെങ്കിലും സാധനകൾ അനുഷ്ഠിച്ച് ഒരു ലോകത്ത് ചെന്ന് എത്തിച്ചേരുന്നത് അല്ല എന്നർത്ഥം. സ്വരൂപ വ്യതിരിക്തത്വ പറയുന്നു. ഇനി ഈ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപത്തിൽ നിന്ന് അന്യമാണ് എന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? തന്റെ സ്വരൂപമായിരിക്കുന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ജീവഭാവത്തിലിരിക്കുകയാണ്. അപ്പൊ ഇതല്ലല്ലോ മോക്ഷസ്വരൂപം എന്ന് ശങ്കിക്കുകയാണെങ്കിൽ പറയുന്നു, അല്ല ഈ സ്വരൂപത്തിൽ നിന്ന് അന്യമാണെന്ന് നിങ്ങൾ കരുതിയാൽ എന്താണത്? പരമാത്മാവല്ലേ? അതെന്താണ്? അത് സർവവ്യാപ്യമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോ തന്നിലും അന്യത്ര സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്നിനെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഇല്ലാത്ത സ്ഥലത്ത് നിന്നേ ഒന്നിനെ പോയി പ്രാപിക്കാൻ പറ്റും. കൈലാസം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കൈലാസത്തെ പ്രാപിക്കുന്നു. കൈലാസം ഇവിടെയും ഉണ്ടെങ്കിൽ എങ്ങനെ കൈലാസത്തെ പോയി പ്രാപിക്കും? താൻ തന്നെ കൈലാസ സ്വരൂപമായിരിക്കുകയാണെങ്കിൽ എങ്ങനെ കൈലാസത്തെ പ്രാപിക്കും? പ്രാപിക്കാൻ കഴിയത്തില്ല. എന്ന് പറയുന്നത് സ്വരൂപ വ്യതിരിക്തത്വേവി, തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമാണ് അതെന്ന് കരുതിയാൽ കൂടി എന്താണ് ബ്രഹ്മണോ എന്നാപ്യം? ബ്രഹ്മം ഒരിക്കലും പ്രാപ്യമായ ഒന്നല്ല, എത്തിച്ചേരേണ്ട ഒന്നല്ല. എന്തുകൊണ്ട്? സർവഗതത്വന് അത് സർവവ്യാപിയായിരിക്കുന്നു, അതെല്ലാ ലോകങ്ങളിലും ഉണ്ട്. 14 ലോകങ്ങളിലും ഉണ്ട്. കൈലാസത്തിനും വൈകുണ്ഠത്തിനും എല്ലാം ബ്രഹ്മമുണ്ട്, ഈ ഭൂലോകത്തുമുണ്ട്. അതെന്താണ്? അത് സർവഗതമാണ്, സർവവ്യാപ്യമായിരിക്കുന്നു, സർവത്ര നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിത്യ ആപ്തസ്വരൂപത്വ, അത് എന്നും പ്രാപ്തമായി, നിത്യാപ്തമാണ്, എന്നും അതിനെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അതിൽ നിന്നും വിട്ടൊരു നിമിഷം പോലും ഇരിക്കാൻ കഴിയത്തില്ല. നിത്യ ആപ്തസ്വരൂപമാണ് മോക്ഷം, എന്നും പ്രാപ്തമായിരിക്കുന്നതാണ്. സർവേണ, സർവരും സർവപ്രാണികളും, മനുഷ്യൻ മാത്രമല്ല സർവപ്രാണികളും സർവചര അചരങ്ങളും, സർവേണ നിത്യാപ്തത്വ, സർവപ്രാണികളും സദാ പ്രാപ്തമായിരിക്കുന്നതാണ് എന്ത്? ബ്രഹ്മണ, ബ്രഹ്മത്തെ. സർവചരാചരങ്ങളും സദാ പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സർവചരാചരങ്ങളും സദാ സ്ഥിതി ചെയ്യുന്ന അതിലാണ്. സർവചരാചരങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത് ആ ബ്രഹ്മവസ്തുവാണ്. ഏതുപോലെ ആകാശസീവ, ആകാശം സർവത്തിനെയും ഇടം കൊടുത്ത് ധരിക്കുന്നു, സർവവസ്തുക്കളും ചര അചരങ്ങളെല്ലാം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈ പരമാത്മവസ്തുവിലാണ് സർവവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സർവവും അതിനെ പ്രാപിച്ചിരിക്കുന്നു, ഇനി ഒന്നും അതിനെ പോയി പ്രാപിക്കേണ്ടതില്ല. അതിന്റെ അസ്തിത്വത്തിലാണ് സർവത്തിനും അസ്തിത്വം കിട്ടുന്നത്, അതിന്റെ പ്രകാശത്തിലാണ് സർവത്തിനും പ്രകാശം കിട്ടുന്നത്, അതിന്റെ ആനന്ദമാണ് സർവരുടെയും ആനന്ദമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇനി ഒരാൾക്ക് പോയി പ്രാപിക്കേണ്ട കാര്യമില്ല. അത് ആകാശം പോലെ സർവവ്യാപകമായിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇത്? ആപ്യം ആയ ഒരു കാര്യവും അല്ല, പ്രാപിക്കത്തക്ക ഒരു കാര്യവും അല്ല. അപ്പൊ കാര്യം മോക്ഷം കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടത്തെ പോലെ ഉത്പാദ്യമാണോ അല്ല, തൈരിനെ പോലെ വികാരിയമാണോ അല്ല, അല്ലെങ്കിൽ ആപ്യമാണോ പ്രാപിക്കേണ്ട ഒന്നാണോ? ആപ്യത്തിന് വേറെയും ഉദാഹരണം പറയും. അതായത് പാല്, പശുവിൽ നിന്ന് പാല് കറന്നെടുക്കുന്നു, അത് ആപ്യമാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ്, അതിനെ കറന്നെടുക്കുമ്പോൾ അത് ആപ്യമാകുന്നു, പ്രാപ്യമാകുന്നു. അതാണ് വികാരിയും ഉത്പാദ്യവുമായിട്ടുള്ള ഭേദം. വികാരിയം എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെ പരിണമിച്ച് വേറെന്നാകുന്നു. ഉത്പാദ്യം എന്ന് പറയുമ്പോൾ പുതുതായിട്ടൊന്നിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആപ്യം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു, നമ്മളതിനെ പറന്നെടുക്കുന്നു പാല്. അപ്പോൾ അതുപോലെ ആപ്യത്തിന് ഉദാഹരണം പറയുന്ന വേറൊരു ഉദാഹരണമാണ് കൈലാസത്തിനും മറ്റും പോയി എത്തിച്ചേരുക. നേരത്തെ തന്നെ അതവിടെ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളവിടെ എത്തിച്ചേരുന്നേ ഉള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. മറ്റത് നമുക്കത് പാലെന്ന് പറയുന്നത് പറന്നെടുക്കുമ്പോൾ നമുക്കത് പ്രാപ്യമാകുന്നു. കൈലാസം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്കത് പ്രാപ്തമാകുന്നു. അങ്ങനെ ആപ്യമാണോ, ആപ്യരൂപത്തിലുള്ള കാര്യമാണോ? അതും അല്ല. നാഭി സംസ്കാരിയോ മോക്ഷ. ഇനി മോക്ഷം എന്ന് പറയുന്നത് സംസ്കാരിയമാണോ, സംസ്കരിക്കപ്പെടുന്നതാണോ എന്നാണ്. സംസ്കരിക്കപ്പെടുന്നതെങ്ങനെ? ഏന വ്യാപാരം അപേക്ഷത. അങ്ങനെ സംസ്കാരിയമാണെങ്കിൽ അവിടെയൊക്കെ പ്രവർത്തിക്കണം. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്, സംസ്കാരിയോ എന്ന് പറയുന്ന കാര്യം. പറയുന്നത് നാഭി സംസ്കാരിയോ മോക്ഷ, മോക്ഷ സംസ്കാരിയമല്ല. ഏന വ്യാപാരം അപേക്ഷത, അങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ വ്യാപാരം എന്ന് വെച്ചാൽ പ്രവൃത്തി ആവശ്യപ്പെടുന്നു, അപേക്ഷത പ്രവൃത്തി ആവശ്യമായി വരുന്നു. മോക്ഷ സംസ്കാരിയമാണെങ്കിൽ, സംസ്കരിക്കുകയാണെങ്കിൽ അതെന്താണ്? സംസ്കാരത്തെ വിശദീകരിക്കുന്നു. സംസ്കാരോ ഹി നാമ സംസ്കാരീസ്യ ഗുണാധാനേനവ സ്യദ്ദോഷ അപനയനേനവ. സംസ്കാരിയം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാം. ഒന്നുകിൽ അതിലൊരു ഗുണത്തെ ആധാനം ചെയ്യുക, കൂട്ടിച്ചേർക്കുക,

0: വയ്ക്കുക അല്ലെങ്കിൽ അതിനുള്ള ദോഷത്തെ നീക്കം ചെയ്യുക. രണ്ടു തരത്തിലൊരു വസ്തുവിനെ നമുക്ക് സംസ്കരിക്കാം. ഒന്നുകിൽ അതിലെന്തെങ്കിലും കൂടുതൽ ഗുണത്തെ കൂട്ടിച്ചേർക്കുക. സംസ്കാരി, ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കും, അതുകൊണ്ട് പഴയ കഴിയുമ്പോൾ അതിൽ പുതിയ പെയിന്റ് അടിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിലൊരു പുതിയ ചുമരിൽ പുതിയൊരു ഗുണത്തെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അത് സംസ്കാരിയുമാണ്. പുതിയൊരു ഗുണം അങ്ങോട്ട് അതിന് പുതിയതായിട്ടൊന്ന് ചേർത്തിട്ട് വീണ്ടും പഴയതുപോലെ മിനുസമുള്ള പ്രതലമാക്കി മാറ്റുന്നു. അതിന് സംസ്കാരി എന്ന് പറയാം. അവിടെ എന്താണ് ഗുണ ആധാനം, പുതിയൊരു ഗുണത്തെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നിടത്ത്. ഇനി ദോഷ അപനയനം, വസ്ത്രം അഴുക്കാവുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിനെ കഴുകി കളയുന്നു. കഴുകി കളയുമ്പോൾ എന്ത് ചെയ്യുന്നു, ദോഷ അപനയനം, ദോഷത്തെ ഇല്ലാതായി കളയുന്നു. അപ്പം വസ്ത്രത്തിൽ നിന്ന് അതിന്റെ ദോഷത്തെ മാറ്റി അതിനെ സംസ്കരിക്കുന്നു. വേറിടത്ത് പുതുതായ ഒരു ഗുണത്തെ കൂട്ടിച്ചേർത്ത് അതിനെ സംസ്കരിക്കുന്നു. അതുപോലെ സംസ്കരിക്കുന്നതാണോ ഈ മോക്ഷം എന്ന് പറയുന്നത്. അതായത് ആത്മാവിൽ ദോഷങ്ങളുണ്ട്, രാഗദ്വേഷാദി ദോഷങ്ങൾ, അതിനെയെല്ലാം മാറ്റിക്കളയുന്നു. മാറ്റിക്കളയുമ്പോൾ അങ്ങനെ സംസ്കരിക്കുന്നു. അല്ലെങ്കിൽ ആത്മാവിൽ പുതുതായിട്ട് ഉള്ള നല്ല ഗുണങ്ങളെയൊക്കെ കൊണ്ടുവരുന്നു, സദ്ഗുണങ്ങളെയെല്ലാം ആത്മാവിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അതിനെ സംസ്കരിക്കുന്നു. അപ്പോൾ ആത്മാവിൽ തന്നെ ഉണ്ടായിരുന്ന രാഗദ്വേഷാദി ദോഷങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവിൽ വേണ്ടതായ പുതിയ അമാനിത്വം, അദമ്പിത്വം എന്നെല്ലാം പറയുന്ന സദ്ഗുണങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെ ആത്മാവിനെ മുക്തമാക്കുന്നു. അങ്ങനെ ആത്മാവിനെ സംസ്കരിച്ച് മുക്തമാക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. അതും മോക്ഷമല്ല, അതും ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ധരിക്കുന്ന തരത്തിലൊന്നും അല്ല മോക്ഷം എന്നാണ്. സംസ്കാരിയോ നാം, സംസ്കാരവും നാം. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, സംസ്കാരിയസ്യ, ഏതിനെയാണോ നമ്മൾ സംസ്കരിക്കുന്നത് അതിൽ ഗുണ ആധാനേന, അതിൽ ഗുണത്തെ ഉണ്ടാക്കുന്നു. വാസ്യാത് അങ്ങനെയാകാം, ദോഷ അപനയനേന, ദോഷത്തെ ഇല്ലാതാക്കിയിട്ടും ആകാം, രണ്ടു തരത്തിലും ആകാം. രണ്ടിനെയും നിഷേധിക്കുന്നു, മോക്ഷം അങ്ങനെയല്ല എന്നർത്ഥം. എന്തുകൊണ്ട്, ഇന്നത്താവത് ഗുണ ആധാനേന സംഭവം, എന്തെങ്കിലും ഒരു ഗുണത്തെ അതിലേക്ക് വച്ചിട്ട് പുതിയതായൊരു ഗുണത്തെ അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് എന്താണ് അത് മോക്ഷമാകത്തില്ല എന്ന സംഭവതി. എന്തുകൊണ്ട്, അനാധേയ അതിശയ ബ്രഹ്മസ്വരൂപത്വാ മോക്ഷസ്. അനാധേയ അതിശയമാണ് ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്. എന്താണ് അതിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അതിനെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, അത് സ്വയം മഹത്താണ്. അതിന് മറ്റൊന്ന് അനാധേയമായ അതിശയമാണ് അതിനുള്ളത്. ഒന്നും കൂട്ടിച്ചേർക്കാതെ സ്വതേ അത് വിശിഷ്ടമായിരിക്കും. ആധേയമായ അതിശയങ്ങളൊന്നും അതില്ല, നമ്മൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലും സദ്ഗുണങ്ങൾ അതിൽ കൂട്ടിച്ചേർത്ത് അതിനെ മഹത്വപ്പെടുത്താനില്ല. അതാണ് അനാധേയമായ അതിശയം. കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിശിഷ്ടത ഉള്ള ബ്രഹ്മസ്വരൂപമാണെന്ത് മോക്ഷം, മോക്ഷസ്യ. നാവി ദോഷ അപനയനേന, എന്തെങ്കിലും ദോഷത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ശുദ്ധമാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? നിത്യശുദ്ധ ബ്രഹ്മസ്വരൂപത്വ മോക്ഷസ്യ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? നിത്യ ശുദ്ധമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്, അതിന്റെ ശുദ്ധി നിത്യമാണ്. നമ്മൾ എന്തെങ്കിലും ഗുണത്തെ പരിശ്രമിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദൈവീ സമ്പത്ത് കൊണ്ട് അതിനെ സമ്പന്നമാക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നിത്യമായി അത് ശുദ്ധമായിരിക്കുന്നു. അശുദ്ധമായ ഒന്നിനാണ് വീണ്ടും നമ്മൾ കഴുകി ശുദ്ധമാക്കുന്ന വസ്ത്രം. അതുപോലെ ഇതിലൊരിക്കലും മാലിന്യം സംഭവിച്ചിട്ടില്ല, ഒരിക്കലും സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് നിത്യശുദ്ധമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് മോക്ഷം. വീണ്ടും ഒരു സംശയം വരുന്നു, എന്താണ് ഇനി ഈ രീതിയിലാകാം എങ്ങനെ? സ്വാത്മധർമ്മയേവസൻ തിരോഭൂതോ മോക്ഷ ക്രിയയ ആത്മനി സംസ്ക്രിയമാണ് അഭിവ്യജ്യത യഥാ ആദർശ നിഘർഷണ ക്രിയയ സംസ്ക്രിയമാണ് ഭാസ്വരത്വം ധർമ്മ. സ്വാത്മധർമ്മയേവ മോക്ഷം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സംശയം ചോദിക്കുകയാണത്, മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആത്മധർമ്മം തന്നെ, ആത്മാവിന്റെ തന്നെ ഒരു ധർമ്മം തന്നെ, ആത്മാവിന്റെ തന്നെ ഒരു വിശേഷതയാണ് മോക്ഷം. അത് അംഗീകരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തു? സ്വാത്മധർമ്മയേവ സൻ, അങ്ങനെ ആയിരിക്കെ ആത്മാവിന്റെ ധർമ്മം തന്നെയാണ് മോക്ഷം. അങ്ങനെ ഇരിക്കെ സ്ഥിരോഭൂത, പക്ഷെ മറഞ്ഞുപോയി, അത് മാലിന്യങ്ങൾ കൊണ്ട് മറഞ്ഞുപോയി. ആത്മാവിന്റെ ധർമ്മമാണ് മോക്ഷം, പക്ഷെ മാലിന്യങ്ങൾ കൊണ്ട് അത് മറഞ്ഞുപോയി. എന്ത് മാലിന്യങ്ങൾ? രാഗദ്വേഷ രാഗാദി മാലിന്യങ്ങൾ കൊണ്ട് അത് മറഞ്ഞുപോയ അതിനെ ക്രിയയ ആത്മനി സംസ്കൃതമാണേ, മറ്റു പ്രവൃത്തികൾ കൊണ്ട്, ധ്യാനം തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട് ഇതിനെ സംസ്കരിക്കപ്പെടും. അതിനെ സംസ്കരിക്കപ്പെടുമ്പോൾ, ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോൾ അഭിവ്യജ്യതയെ പ്രകടമാകുന്നു എന്ന് കരുതിയാലോ? ആത്മാവിന്റെ ധർമ്മമാണ് മോക്ഷം, അത് രാഗാദികൾ കൊണ്ട് മലിനപ്പെട്ടു, ധ്യാനം തപസ് തുടങ്ങിയ ക്രിയകൾ കൊണ്ട് അതിനെ സംസ്കരിക്കുന്നു. അപ്പൊ മോക്ഷം പ്രകടമാകുന്നു എന്ന് വന്നാലോ? ഒരു ഉദാഹരണം പറയുന്നു, യഥാ ആദർശ നിഘർഷണ ക്രിയ അസംസ്ക്രിയമാണേ യഥാസ്വരത്തു ധർമ്മേ ഇതി. കണ്ണാടി, നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണാടിയല്ല, പഴയകാലത്ത് കണ്ണാടിയാണ്. അത് ഉരച്ചെടുക്കുന്ന കണ്ണാടി, ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കുന്ന കണ്ണാടി, ലോവും മറ്റും കൊണ്ടുണ്ടാക്കുന്ന കണ്ണാടി. ആ കണ്ണാടി എന്താണ്, കാലക്രമേണ അത് മലിനപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഉരച്ച് മിനുസപ്പെടുത്തുന്നു. ഇന്നത്തെ കണ്ണാടി ഉരച്ചു കഴിഞ്ഞാൽ പോറൽ വീഴും, മറ്റ് പോറൽ വീഴുകയല്ല അത് തെളിഞ്ഞു വരും. അങ്ങനെയുള്ള കണ്ണാടി മലിനപ്പെടുമ്പോൾ, കാലം കൊണ്ട് മലിനപ്പെടുമ്പോൾ അതിനെ ഉരസി മിനുസപ്പെടുത്തുന്നു. അതുപോലെ എന്താണ് നിഘർഷണക്രിയ, നിഘർഷണക്രിയ എന്ന് പറയുന്നത് ഉരസി സംസ്ക്രിയമാണ്. സംസ്കരിക്കപ്പെടുമ്പോൾ ഉഭാസ്വരത്വം, പ്രകാശം വരുന്നു, തെളിവ് വരുന്നു. ആദർശേ ധർമ്മ, അത് എന്തുവരുന്നു, ആദർശം ആ കണ്ണാടിയുടെ ധർമ്മമാകുന്നു. അതുപോലെ ഈ ആത്മാവിൽ രാഗാദി ദോഷങ്ങളിരിക്കുന്നു, അതിൽ തപസ് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ദോഷങ്ങളെല്ലാം ഉരസി കളയുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ് മോക്ഷം. അത് ആത്മാവിന്റെ ധർമ്മമാണെന്ന് കരുതിയാലോ എന്നൊരു സംശയമാണ് ഇത് ചെയ്യുന്ന. എന്തുകൊണ്ട് അതും സാധ്യമല്ല ആത്മാവിൽ? ക്രിയ ആശ്രയത്വ അനുപത്തെ ആത്മന, ആത്മാവിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തികളും നടക്കത്തില്ല, ക്രിയയുടെ ആശ്രയമാകത്തില്ല ഒരിക്കലും ആത്മാവ്.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: മീമാംസകര് തന്നെ ഈ കാര്യം നിർണയിച്ചിട്ടുള്ളതാണ്. അതാണ് ഇന്നത്തെ ആൾക്കാർ ഇന്ന് ഇതൊക്കെ പഠിക്കുന്നവരും പഴയാചാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. അഗ്നി കരഞ്ഞു, കരഞ്ഞപ്പോഴാണ് വെള്ളി ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേദം പഠിക്കുന്നവർ പറയും, ഉണ്ടോ നമ്മുടെ സയൻസ് പറഞ്ഞിട്ടുണ്ട് അഗ്നിയിൽ നിന്നാണ് വെള്ളി ഉണ്ടായത്, അതിന് ഉള്ള ശാസ്ത്രീയമായ വിശദീകരണമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ വെള്ളി ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് ഇങ്ങനെ പറയും. അതിന്നുള്ളവർ പഠിച്ചു കഴിഞ്ഞു. വൈദികന്മാർ പറയുന്ന, ആചാര്യന്മാർ പറയുന്ന ഇങ്ങനെയുള്ള പൊട്ട കഥകളിലൊന്നും ഒരു കഴമ്പുമില്ല, അതിൻ്റെ പിറകെ പോകരുത്. അഗ്നിയിൽ നിന്നാകാം ചിലപ്പോൾ വെള്ളി ഉണ്ടായത്, ചിലപ്പോൾ അതിൽ നിന്നായിരിക്കത്തില്ല. ഇതൊന്നും പറഞ്ഞു തരുന്ന വേദത്തിൻ്റെ താല്പര്യമേ അല്ല, അതൊന്നും വേദം ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ അഗ്നിയിൽ നിന്നായിരിക്കും വെള്ളി ഉണ്ടായത്, ആർക്കറിയാൻ. നിങ്ങൾ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടെത്തിയെന്നിരിക്കും. കണ്ടെത്തിയില്ലെങ്കിലും വേദം പറഞ്ഞുകൊണ്ട് പറയും ഞങ്ങളുടെ സയൻസിൽ അതാണെന്ന്. അന്ധമായ വേദഭക്തിയുള്ളവർ ഇതിൻ്റെ പറയുന്നത്. ഇവിടെ പറയുന്നത് അതിനൊന്നും അത് കഥയായിട്ട് തന്നെ എടുത്താൽ മതി. അതിൻ്റെ താല്പര്യം എന്താണ്? അത് വൈദികന്മാർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചാണ് അവരതിൻ്റെ താല്പര്യത്തെ കാണുന്നത്. യാഗത്തിൽ രജതം ദാനമായി കൊടുക്കാൻ പാടില്ല, സ്വർണമേ കൊടുക്കാൻ പാടുള്ളൂ, അതാണ് അവരുടെ താല്പര്യം, അവരിതിൽ കണ്ടെത്തുന്ന താല്പര്യം. എന്തായാലും ഒരു കാര്യം പറയുന്നു, ആ കാര്യത്തിൽ നമുക്ക് യോജിക്കാം. എന്താണ് ഇത്തരം പൊട്ടക്കഥകളെന്നും സത്യമായി ധരിച്ചുകൊണ്ട് പിന്നെ അതിൽ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. അഗ്നിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ് വെള്ളി, അപ്പോൾ അത് നിന്ദ്യമാണ്. കണ്ണുനീര് എന്ന് പറയുന്നത് വിസർജ്യമാണ്, അശുദ്ധ വസ്തുക്കളിൽപ്പെട്ടാണ്. ശരീരത്തിലെ ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം വിസർജ്യങ്ങളാണ്, അശുദ്ധമാണ്. അത് സ്പർശിച്ചാൽ കുളിക്കണം. ഏതായാലും ശരീരത്തെ ദുർഗന്ധവും അശുചിയുമാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒന്ന് അതിന് സമാനമാണ് ഈ സാധനം വെള്ളി. അതുകൊണ്ടത് ദാനം ചെയ്യരുതെന്നാണ് മീമാംസകർ സമർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ സ്വർണത്തിനാണ് വില കൂടുതൽ, അതുകൊണ്ട് വെള്ളി തരരുതെന്നാണ് എൻ്റെ മറ്റൊരു താല്പര്യം. കാരണം ദാനം കൊടുക്കുന്നത് ക്ഷത്രിയായ രാജാക്കന്മാർ, വാങ്ങുന്നത് പുരോഹിതന്മാർ. അപ്പോൾ അവർ നല്ല സാധനം ദാനമായി കിട്ടണമെന്നേ ആഗ്രഹിക്കും, അതതിൻ്റെ വേറൊരു വശം. എന്തായാലും അവർ കണ്ടെത്തുന്ന താല്പര്യം എന്തായാലും ആ കഥയിൽ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രത്വത പ്രാമണി, അതുപോലെ ഒന്നും വിധിക്കുന്നില്ല. ഏകമേവ അദ്വിതീയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ആ പറയുന്ന അർത്ഥത്തെ എടുക്കണ്ട. ഒന്നുകിൽ അത് യാഗം ചെയ്യുന്ന യാഗകർത്താവിന്റെ മഹത്വത്തെ കാണിക്കാനോ അല്ലെങ്കിൽ യാഗത്തിൽ ഏതൊരു ദൈവതയെ ഉദ്ദേശിച്ചിട്ടാണോ ദ്രവ്യപ്രക്ഷേപം ചെയ്യുന്ന ആ ദൈവതയുടെ മഹത്വത്തെ കാണിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കും. അതിന്റെ വാച്യത്തെ എടുക്കരുതെന്നാണ്. ഏവം ആത്മാർത്ഥവാഖ്യാനാം, അതുപോലെയാണ് ഈ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്ന ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ എന്നാണെങ്കിലും ഒന്നാം അത് ശരിയല്ല. വിശേഷ അതിൽ മീമാംസകരോട് അദ്വൈതവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട്. എന്താണ് എന്ന വാക്യ വസ്തു അന്വാഖ്യാനം ക്രിയ അന്വാഖ്യാനം പ്രാമാണ്യ അപ്രാമാണ്യ കാരണം. ഒരു വാക്യം പ്രമാണമാണോ അപ്രമാണമാണോ എന്ന് ചിന്തിക്കുന്നത് അത് ശുദ്ധ വസ്തുവിനെ കുറിച്ച് പറയുന്നു അതോ അല്ലെങ്കിൽ ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നു ഒന്നും നോക്കിയിട്ടല്ല. അത് വെച്ച് വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കും. പിന്നെങ്ങനെയാണ് കിം തർഹി നിശ്ചിത ഫലവത് വിജ്ഞാന ഉത്പാദകത്. ഒരു വാക്യം നിശ്ചിതമായ ഫലം, ഒരു മാറ്റവും വരാത്ത ഫലം, വ്യക്തമായ ഫലത്തെ ഉണ്ടാക്കുന്ന വിജ്ഞാനത്തെ അറിവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാക്യം പ്രമാണമാണ്. ഏകമേവ അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾ സംസാര നിവൃത്തി അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള നിശ്ചിതമായ ഫലം മോക്ഷഫലം അതിനെ കൊടുക്കുന്നു, കൊടുക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. വാക്യം വാക്യത്തിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി, അങ്ങനെ മോക്ഷം. അങ്ങനെ ഇത് സഫലമാണ്. സഫലങ്ങളായ വാക്യങ്ങളെല്ലാം പ്രമാണങ്ങളാണ്. തദ്യത്രാസ്തി തത് പ്രമാണം വാക്യം, എത്ര നാസ്തി തത് അപ്രമാണം. അങ്ങനെ ഒരു ഫലത്തെ കൊടുക്കാത്ത വാക്യമാണെങ്കിൽ അതിനെ അപ്രമാണമായി സ്വീകരിക്കുക. അതൊക്കെ അർത്ഥവാദം. പിഞ്ചഭോ പ്രച്ഛാമഹ ത്വാം ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു ഫലവ നിശ്ചിതം ച വിജ്ഞാന ഉത്പദ്യത എന്നവ പറയുന്നു. ഇത്രയും സമയത്തെ ചർച്ചയിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കി? സിദ്ധാന്തം ചോദിക്കണം. പിഞ്ചഭോ പ്രച്ഛാമഹ, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ, തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ, അതിൽ ഫലവ നിശ്ചിതം ച വിജ്ഞാന ഉത്പദ്യത എന്നാണ്. അതിൽ നിന്ന് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം ഉണ്ടാകുന്നു. എന്റെ എന്താ വെറുതെ വാശി പിടിക്കുക? ഈ ചർച്ച കേട്ട നമുക്ക് തോന്നും ആരെയോ എന്തോ അംഗീകരിപ്പിക്കാൻ വേണ്ടി വെറുതെ വാശി പിടിക്കുകയാണ്. ഭാഷകാരം പറയുന്നത് ഒരു വാശിയല്ല. നിങ്ങൾ വേദ അധ്യയനം ചെയ്തിട്ടുണ്ട്, വേദാർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കുക. തത്വമസി, ഏകമേവ അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾ എന്താ അതിന്റെ ഫലം? ആ വാക്യത്തിൽ നിന്നുള്ള ബോധമുണ്ടാകുമ്പോൾ, ആ ജ്ഞാനമുണ്ടാകുമ്പോൾ, ആ വാക്യങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം മാറുന്നില്ലേ? നിങ്ങൾക്കുണ്ടായിരുന്ന ഭ്രാന്തി, തന്നെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറുന്നില്ലേ? അങ്ങനെ ആ ഭ്രാന്തി മാറത്തക്ക, തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം ഇല്ലാതാകത്തക്ക വാക്യം ജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ കഴിയും. വിജ്ഞാനം ഉത്പദ്യത എന്ന അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വാക്യമൊക്കെ ശ്രവിച്ചിരുന്ന എന്ത് ജ്ഞാനം ഉണ്ടായെന്ന് പറയുന്നു? ഒരു ശിശുവിനോ അല്ലെങ്കിൽ ഒരു മന്ദപ്രജ്ഞനോ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ബോധമാണോ നിങ്ങൾക്കുണ്ടായത്? അല്ലല്ലോ. അപ്പോൾ ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത്, ശ്രുതിയുടെ താല്പര്യം എന്താണോ, ആ ബോധം ഉണ്ടായാലേ പറ്റൂ, അതിന് മാറാൻ പറ്റത്തില്ല. കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെന്ന് ബോധം ഉണ്ടാകും, അല്ലല്ലോ. ആ ശബ്ദം ഏതൊരു ബോധത്തെയാണോ ഉള്ളിൽ ഉണ്ടാക്കാൻ ഉരുമ്പെട്ടിരിക്കുന്നത്, ആ ബോധം ഉണ്ടായാലേ പറ്റൂ, അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് വേണം. അതുപോലെ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായാലേ മതിയാവൂ, ഇതാരും അടിച്ചേൽപ്പിക്കുന്ന കാര്യമില്ല. ശബ്ദസ്വഭാവത്വം, ഇത് ശബ്ദത്തിന്റെ സ്വഭാവമാണ്. പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദം ശ്രവിച്ചു കഴിഞ്ഞാൽ ആ പരമാർത്ഥം അവന് വെളിപ്പെട്ടേ മതിയാവും. ഉത്പദ്യതേ ചെയ്ത് കഥമപ്രാമാണ്യം, ശരി പറയുന്നു, നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രുതിയുടെ താല്പര്യം ഇത് തന്നെയാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മം തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വാക്യം എങ്ങനെ അപ്രാമാണ്യമാകും? പിന്നെ അവിടെ വിധിയുടെ ആവശ്യമെന്ന് തോന്നുന്നു. എവിടെയാ വിധി? കിംവാ എന്ന പശ്യസി അവിദ്യാശോക മോഹ ഭയാദി സംസാര ബീജദോഷ നിവൃത്തി വിജ്ഞാന ഫലം എന്താ? അത് നീ സ്വയം അനുഭവിക്കുന്നില്ലേ? കിംവാ എന്ന പശ്യസി, നീ അത് സ്വയം അനുഭവിക്കുന്നില്ലേ? എന്താണ് വേദവാക്യത്തിൽ നിന്ന്, വേദവാക്യം ശ്രവിച്ചു, അതിൽ നിന്ന് ബോധമുണ്ടായി. ബോധമുണ്ടായ എന്താണ്? അവിദ്യ. അതുവരെ തന്നെ കുറിച്ച് എന്താ ധരിച്ചിരുന്നത്? തനി ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ആ ശരീര താതാത്മ്യം കൊണ്ടുള്ള ബോധമാണ്. താൻ പുരുഷനാണ്, സ്ത്രീയാണ്, മാതാവാണ്, പിതാവാണ്, യുവാവാണ്, വൃദ്ധനാണ്, ഇങ്ങനെയൊക്കെയുള്ള ബോധമാണല്ലോ ഉണ്ടായിരുന്നത്. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ മറച്ചിരുന്നു അവിദ്യ, ശോകമോഹം. ആ അവിദ്യ കൊണ്ട് ഈ ശരീര താതാത്മ്യം ഉണ്ടായി. ആ ശരീര താതാത്മ്യം കൊണ്ടുണ്ടായ ശോകമോഹം, വെളിച്ചമില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുട്ടേ വേണം. രണ്ടാമത് മൂന്നാമതൊരു സാധനം ഇല്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ വെളിച്ചം, വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ട്, ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സാധനം അങ്ങനെയൊന്നില്ല. ലോകപ്രസിദ്ധമല്ല വെളിച്ചം, ഇരുട്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയണം ഒന്നുകൂടി, അങ്ങനെയൊന്നും ജീവൻ അനുഭവിച്ചിട്ടില്ല. ഒരു ജീവനും സൃഷ്ടി തുടങ്ങി ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ല. അതിന് വെളിച്ചം അല്ലെങ്കിലും. അതുപോലെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇത് ശ്രവണ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം, അവന് ആകെ കൈമുതലായുള്ളത് അവിദ്യയാണ്, സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞത. നീ ആത്മാവാണ്, നിന്റെ സ്വരൂപം ഇന്നതാണ് എന്നറിയുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നില്ല. ശരി, ആത്മാവ് എന്താണോ അതറിയാമോ, അതറിയത്തില്ല. ഇനി എന്റെ വാസ്തവസ്വരൂപം എന്നതാണോ അറിയാമോ, അറിയില്ല. അവിടെയെല്ലാം അറിയില്ല, അറിയില്ല എന്ന് ആവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. ഇതാണ് അവിദ്യ. ഈ അറിവില്ലായ്മ കൊണ്ട് ഞാനിപ്പോൾ എന്നെ അറിയുന്നത് മറ്റു പല ഭാവങ്ങളും, സ്ത്രീ പുരുഷാദി ഭേദബുദ്ധിയോടുകൂടി അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അതുകൊണ്ട് ശോകമോഹം ഭയ, ശോകം മോഹം ഭയം തുടങ്ങിയ സംസാര ബീജദോഷ, ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന ദോഷങ്ങൾ, അതിൻ്റെ നിവൃത്തി, ആ സംസാര ബീജദോഷ നിവൃത്തി, അതാണ് വിജ്ഞാനത്തിൻ്റെ ഫലം, അതാണ് വിജ്ഞാന ഫലമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കുന്നില്ലേ? സംസാര ബീജദോഷ നിവൃത്തി, സംസാരത്തിന് ബീജമായിരിക്കുന്ന ആ ദോഷം, അതിന്റെ നിവൃത്തി, വിജ്ഞാനത്തിന്റെ ഫലം, അത് അനുഭവിക്കുന്നില്ലേ എന്നാണ്. അതായത് ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കുമ്പോൾ, തന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇവിടെ മറ്റു തരത്തിൽ ധരിക്കരുത്. അപ്പൊ തന്നിൽ ഈ സംസാരത്തിന്, എന്നുവെച്ചാൽ ഈ ശോകമോഹാദി അനുഭവമാണ് സംസാരം, ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന അജ്ഞാനം, അത് തന്നിലില്ല, തന്റെ സ്വരൂപത്തിലില്ല. അതുകൊണ്ട് തന്നെ ആജ്ഞാനം കൊണ്ട് വരുന്ന ശോക ഭയശോക മോഹാദികൾ തന്നിലില്ല എന്നുള്ള ബോധം കൊണ്ടാണ് ഇതിന്റെ നിവൃത്തി എന്ന് പറയുന്നതാണ്. നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഉപനിഷത്ത് തത്വമസി എന്ന് കേട്ട് എനിക്ക് ശോക മോഹ ഭയമൊന്നും മാറിയില്ലല്ലോ എന്ന് പരാതി പറയുന്നു. ശ്രുതി അതല്ല പറയുന്നു. ശ്രുതി പറയുന്നത് എന്താണ്? നിന്റെ സ്വരൂപം ഇന്നതാണ്, ആ സ്വരൂപത്തിൽ ഈ സംസാരത്തിന് ബീജഭൂതമായിരിക്കുന്ന അവിദ്യയോ ശോകമോഹാദികളോ ഇല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. ആ ഇല്ല എന്നുള്ള ബോധം അതുകൊണ്ട് ബോധ്യപ്പെടുന്നു, അതാണ് അവിടെയുള്ള അവിദ്യ അല്ലെങ്കിൽ ശോകമോഹാദി ദോഷങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നതാണ്. തത്വജ്ഞാനം കൊണ്ട് വരുന്ന ശോക നിവൃത്തി എന്ന് പറയുന്നതാണ്. ഒന്ന്, തന്റെ വാസ്തവ സ്വരൂപം എന്തെന്ന് ബോധിക്കുക. രണ്ട്, തന്റെ സ്വരൂപത്തിൽ ഇതൊന്നും ഇല്ലെന്ന് ബോധിക്കുക. അതാണ് ശോകമോഹാദികളെ നിവൃത്തി. ശോകമോഹാദികൾ ആന്തരികമായ പ്രപഞ്ചമാണ്. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ബാഹ്യപ്രപഞ്ചമാണ്. ഈ ബാഹ്യപ്രപഞ്ചം എത്രകാലം പ്രതീതമാകുമോ അതുവരെ ആന്തരികമായ പ്രപഞ്ചവും നിലനിൽക്കും. കാരണം ഒന്ന് സ്ഥൂലമായ ഭാവം, മറ്റൊന്ന് സൂക്ഷ്മമായ ഭാവം. തത്വജ്ഞാനം കൊണ്ട് ഇതിന്റെ നിവൃത്തി എന്ന് പറയുമ്പോൾ ഇത് മറഞ്ഞു പോകലല്ല, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നു. അതല്ല, മനസ്സ്, ഇന്ദ്രിയം, ശരീരം തുടങ്ങിയ ഈ സംഘാതം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് മറഞ്ഞു പോകത്തില്ല. ഇനി ഇത് തന്നെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഒന്നുകിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധത്തെ മുമ്പ് പറഞ്ഞ അത് ശീലിക്കുക. സമാധിക്ക് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പറഞ്ഞല്ലോ, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാത സമാധികളിൽ നിന്നാണ് വിവേകഖ്യാതി. ഇപ്പോൾ ജ്ഞാനത്തിന് മുമ്പുള്ള അവസ്ഥയാണ് സമാധി, യോഗപക്ഷത്തിൽ. അപ്പോൾ ആ സമാധിയിൽ പ്രപഞ്ച വിസ്മരണം സംഭവിക്കും, പ്രപഞ്ചബോധമില്ലാതിരിക്കും. അവിടെ അത്തരത്തിലുള്ള നിവൃത്തി ഉണ്ടാകും, അല്ലെങ്കിൽ സുഷുപ്തി. അവിടെ പ്രപഞ്ച വിസ്മരണം അല്ലെങ്കിൽ വിസ്മരണം പോലെ എന്ന് പറയാം. എന്തായാലും സുഷുപ്തനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം അവിടെ നിവൃത്തമാണ്. അന്യർക്കതുണ്ടെങ്കിൽ തന്നെ സംബന്ധിച്ച് അത് നിവൃത്തമാണ്. സുഷുപ്തിയിൽ ആന്തരികമോ ബാഹ്യമോമായ പ്രപഞ്ചാനുഭവം ഉണ്ടാകും. ഇതെല്ലാം അദ്വൈത ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടുമാണ് ആവശ്യമെങ്കിൽ, ഇതാണ് ആവശ്യമെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു പ്രക്രിയ സ്വീകരിക്കും. തത്വജ്ഞാനത്തിലും എന്താണ് തത്ര ഗോമോഹ കശോക ഏകത്വം അനുഭവിച്ചത് അടുത്ത് പറയുന്നു. തത്ര ഗോമോഹ കശോക ഏകത്വം, ഏകത്വത്തെ കാണുന്നവനെവിടെയാണ് ശോകമോഹങ്ങൾ? ഏകത്വത്തെ അറിയുന്നവനെന്നാണ് പറയുന്നത്. ഏകത്വത്തെ അറിയാതെ ഉറങ്ങുന്നവനെന്ന് പറയുന്നില്ല. വാസ്തവത്തിൽ ഉറങ്ങുന്നവന് ശോകമോഹങ്ങളില്ലല്ലോ, പക്ഷെ അതാണോ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ്. ഇനി സർവവൃത്തികളെയും നിരോധിച്ച് അസംപ്രജ്ഞാത സമാധി ഇരിക്കുന്നവനുമല്ല, അവനൊരു ബോധവുമില്ല. എന്നാ കിഞ്ചിത് അഭിപ്രജ്ഞായത്തെ എന്നാണ് യോഗി പറയുന്നത്. യാതൊന്നിന്റെയും പ്രജ്ഞാനം അവിടെ ഇല്ല. അതും ഇവിടെ പറയുന്നില്ല, മറിച്ച് ഇവിടെ എന്താ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ കാണുന്നവന്, ഏകത്വത്തെ കാണുന്നവനിൽ ശോകമോഹാദികൾ ഇല്ല എന്ന് വിളിച്ചിരിക്കുന്നു. അതാണ് ഏകത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഏകത്വ സാക്ഷാത്കാരത്തിൽ ആ ഏകത്വത്തിൽ അതിനെ നിഷേധിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞ രണ്ടവസ്ഥയുള്ളൂ, ഒന്നുകിൽ വെളിച്ചോ അല്ലെങ്കിൽ ഇരുൾ. അവിടെ എന്ത് ചെയ്യുന്നു? ബോധം കൊണ്ട് ഇരുളിനെ നിഷേധിച്ചു. അപ്പോൾ ബോധം എവിടെയില്ലെന്ന് പറയുന്നു? തൻ സ്വസ്വരൂപത്തിലില്ല എന്നാണ്. മറിച്ചൊന്നും പറയുന്നില്ല. എന്താണ്? നിന്റെ ശരീരത്തിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ മനസ്സിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ ഇന്ദ്രിയങ്ങളിലൊന്നുമില്ലെന്ന് പറയുന്നില്ല, അതൊന്നും കൂടെ പറയുന്നില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല, ഇതാണ് ബോധം. അപ്പോൾ സ്വസ്വരൂപത്തിൽ അതൊക്കെ ഉണ്ടെന്നുള്ള ബോധത്തെ ബാധിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്, അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, വിജ്ഞാനഫലം അതാണ്. ഈ ദോഷനിവൃത്തി, നിവൃത്തിയുടെ താല്പര്യം അതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിജ്ഞാനഫലം, ദോഷനിവൃത്തി, ഇതിൽ കൃതാർത്ഥത തോന്നാത്തവരാണ്. എന്നുവെച്ചാൽ ഈ ബോധത്തെ ദൃഢമായി ഗ്രഹിക്കാത്തവരാണ്. ഇങ്ങനെ ഒരു വിജ്ഞാനഫലം ഉണ്ടെങ്കിലും ഇതാണ് ശരിയായ വിജ്ഞാനഫലം, സ്വസ്വരൂപത്തിൽ ഇതില്ല എന്ന് ബോധിക്കുകയാണ്. പക്ഷെ അങ്ങനെ ബോധിച്ചിട്ടും വീണ്ടും പ്രപഞ്ചാനുഭവവും സ്വതുക്കാദി അനുഭവവും എന്നിലുണ്ടല്ലോ എന്ന് വീണ്ടും കരുതുന്നു. തന്നിലില്ല എന്ന് ബോധിച്ച കാര്യങ്ങൾ തന്നിലുണ്ടെന്ന് കരുതുന്നു. എന്നാൽ ഇനി ഇത് തന്നിൽ വരാൻ പാടില്ല, അതിനുവേണ്ടി വൃത്തി നിരോധത്തെ അല്ലെങ്കിൽ സമാധി ശീലിക്കുന്നു. അത് രണ്ടാമതൊരു കൂട്ടർ. അത് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തമുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? സ്വസ്വരൂപത്തിൽ അതിനെ ബോധിക്കുക. അത് ബോധിക്കാത്തിടത്തോളം കാലം, താല്പര്യത്തെ ബോധിക്കാത്തിടത്തോളം കാലം എന്താണ്? മന്ത്രവിദേവ അസ്മി, ഞാൻ കേവലം മന്ത്രവിത്താണ്. അത് നമ്മൾ വിശദീകരിച്ചാണ് ചാന്ദോഗ്യത്തിൽ. ആത്മവിത് സോഹം ഭഗവശോചാമി, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. അതാണ് തന്റെ സ്വരൂപം. അവിദ്യാദി ശോകരഹിതമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്കെങ്ങനെ ദുഃഖിക്കാൻ പറ്റും? തന്റെ സ്വരൂപത്തിൽ അതില്ലല്ലോ. ഭഗവാൻ ശോകസ്യ പാരം തരയിതു, അതുകൊണ്ട് എന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇരുളിനെ മാറ്റി വെളിച്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശോകത്തിന്റെ മറുകരയിലെത്തിക്കൂ എന്നാ. ഇത്യവുമാതി ഉപനിഷത് വാക്യശതാനി, ഇങ്ങനെ നൂറുകണക്കിന് ഉപനിഷത് വാക്യങ്ങളുണ്ട് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന, പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നത്. ദൈവം വിദ്യതെ കിം സ്വരോദിത്യാദിഷു നിശ്ചിതം ഫലവജ്ഞ വിജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, ഏവം വിദ്യതേക്കും, എന്താ ഈ സ്വരോദിത്യാദി വാക്യങ്ങളിൽ ഈ പറയുന്നത് പോലെ നിശ്ചിതമായ ഫലത്തെ കൊടുക്കുന്ന എന്തെങ്കിലും ജ്ഞാനമുണ്ടോ? അതിന് ഒട്ട കഥകളല്ലേ, അതിനെ അപ്രാമാണ്യമായി തള്ളിക്കളയുക, അത് പ്രമാണമല്ല. വേദത്തിൽ അങ്ങനെ അപ്രാമാണ്യം വരാമോ? അതിനെ നിങ്ങൾക്ക് പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അതിനെ ഏതെങ്കിലും വിധിവാക്യങ്ങളോട് കൂട്ടിച്ചേർക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സഹായിയായി നിന്നോട്ടെ. മുഖ്യപ്രമാണമായി സ്വീകരിക്കേണ്ട, അപ്പോൾ വേദം മുഴുവനും പ്രമാണമാകും. വേദത്തിൽ അപ്രാമാണ്യമായി ഒന്നും കാണത്തില്ല. മറിച്ചാണെങ്കിൽ നിശ്ചിതമായ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കാത്തത് കൊണ്ട് അത് സ്വതന്ത്രമായിട്ടാണെങ്കിൽ അത് അപ്രമാണമാണ്. നശേത് വിദ്യതി അസ്തു അപ്രാമാണ്യം, അതിനങ്ങനെ സ്വതന്ത്രമായൊരു അർത്ഥമില്ലെങ്കിൽ അതിനപ്രാമാണ്യമായി സ്വീകരിച്ചോളുക. തദപ്രാമാണ്യ സത്യവി ഫലവ് നിശ്ചിത വിജ്ഞാനോത്പാദകസ്യ ഇനി തപ്രാമാണ്യം സ്യ. വേദവാക്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനത്തിൻ്റെ ഉത്പാദകമാണത്. ഭാഷകാരൻ വളരെ ഒരു കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ആശയത്തെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. എന്താണ് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം? അത് നമ്മൾ പറഞ്ഞു, അജ്ഞാന സംശയ വിപരിയാതി ദോഷങ്ങളൊന്നുമില്ലാതെ. ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംശയം ബാക്കി വെച്ചിട്ടല്ല, അതായിരിക്കുമോ അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ആയിരിക്കുമോ, അങ്ങനെ അല്ല. വ്യക്തമായി തന്നെ വിജ്ഞാന ഉത്പാദകം എന്നാണ്, അങ്ങനെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോഴും പലർക്കും സംശയം, ആ സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ഒരു വിജ്ഞാനം ഉണ്ടാകാമോ, അങ്ങനെ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മറ്റു സ്ഥലത്ത് പറയുന്നുള്ളത് അപ്രമേയമാണ്, ജ്ഞാനത്തിന് വിഷയമല്ല. പക്ഷെ ഇവിടെ പറയുന്നു അസ്വസ്വരൂപത്തെ കുറിച്ച് നിശ്ചിതമായ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. സ്വരൂപം ജ്ഞാനത്തിന് വിഷയമല്ലെന്നും പറയുന്നു, നിശ്ചിതമായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന നിശ്ചിതമായ വിജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? അങ്ങനെ സംശയമില്ല. അതുകൊണ്ട് ആൾക്കാർ പറയും ജ്ഞാനം, അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ചൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉണ്ടാകാത്തതുകൊണ്ട് അതിന്റെ താല്പര്യം എന്താണ്? ആത്മാവായി തന്നെ അങ്ങ് ഇരുന്ന് കളയുക, അതാണ് ആത്മനിഷ്ഠ. പറയുന്ന സ്വരൂപ അവസ്ഥിതി എന്നൊക്കെ പറയുന്ന ആത്മാവായിട്ട് അങ്ങിരിക്കുക, ഇങ്ങനെ പറയും. ആത്മാവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ആത്മാവ് സ്വയം പ്രകാശമാണ്, സ്വതസിദ്ധമാണ്. അനോദയത്തി അസ്തമയത്യേഷ സംവിദേഷ സ്വയം പ്രഭ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരും ഒരു ജീവനും പോയി ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് എപ്പോഴും ആത്മാവായി തന്നെ ഇരിക്കുകയാണ്. ആത്മാവ് ആത്മാവായി ഇരിക്കെ തന്നെയാണ് ഈ ജീവഭാവവും സംസാരവും ദുഃഖവും ബന്ധവും മോക്ഷകൽപ്പനകളെല്ലാം വരുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മവിജ്ഞാനത്തെ തന്നെ. അവിടെയും ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. ആത്മാവിനെ വിജ്ഞാനമെന്ന് പറയുന്നു, പിന്നെ ആത്മവിജ്ഞാനമെന്ന് പറയുന്നു. ആത്മസ്വരൂപം തന്നെ വിജ്ഞാനം എന്ന് പറയുന്നു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സ്വയം പ്രകാശമായ ജ്ഞാനമാണ് സ്വരൂപം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു ആത്മാവിനെ കുറിച്ചുള്ള വിജ്ഞാനം, ഇത് രണ്ടാമത് വിജ്ഞാനം. അങ്ങനെ രണ്ട് വിജ്ഞാനമുണ്ടോ? ആത്യന്തികമായി രണ്ട് വിജ്ഞാനമില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന സ്വരൂപസ്ഥിതി പറയുന്നുണ്ടല്ലോ, ഈ ജീവന് ആത്മാവായിട്ടിരിക്കണമെങ്കിൽ, ആത്മനിഷ്ഠനായിരിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ വിജ്ഞാനം വേണം. ആത്മാവ് സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശമാണ്, അതിനൊന്നിൻ്റെ ആവശ്യമില്ല. അത് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഇപ്പം ജീവൻ അങ്ങനെയല്ല. ജീവന് പ്രശ്നങ്ങളുണ്ട്, സംസാരം അവൻ അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സർവമൂലമായ അജ്ഞാനത്തെ അവൻ അനുഭവിക്കുന്നുണ്ട്. അജ്ഞോഹം, എന്റെ വാസ്തവസ്വരൂപം നിങ്ങൾ പറയുന്ന തരത്തിൽ എനിക്ക് ബോധിക്കുന്നില്ല, എനിക്കറിയുന്നില്ല, അവിടെ അജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതിന് ഒരു ജ്ഞാനം കൂടിയേ തീരൂ. അതിനിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഫലവത് നിശ്ചിത വിജ്ഞാന ഉത്പാദകം, അങ്ങനെ ആ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനത്തെ, ജ്ഞാനസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അതാണ് വിജ്ഞാനം എന്ന് പറയാൻ കാരണം, അത് വെളിപ്പെടുത്തുന്നത് തന്നിൽ നിന്നും അന്യമായ ഏതെങ്കിലും ഒരു വിഷയത്തെയല്ല, മറിച്ച് തന്നെ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്, സ്വസ്വരൂപത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ രണ്ടാമതൊരു വിജ്ഞാനമുണ്ടോ? അങ്ങനെ ഒരു വിജ്ഞാനമുണ്ടെങ്കിൽ ആത്മാവ് അപ്രമേയമാണെന്നിങ്ങനെ പറഞ്ഞു. ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന അവിജ്ഞാനം ആത്മാവ് അപ്രമേയമാണ്. അത് ജ്ഞാനത്തിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല. ഇത്തരം ജ്ഞാനങ്ങളെ ബാധിക്കുന്ന ജ്ഞാനമല്ല അത്. അത് രണ്ടും ഒരു ജ്ഞാനമാണ്. ഏതൊരു ജ്ഞാനമാണോ പറയുന്നത് ആത്മാവ് അപ്രമേയമാണ്, അത് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറയുന്നത്, ആ ജ്ഞാനത്തെ തന്നെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ജ്ഞാനമില്ല. ആത്മാവ് പ്രമേയമാണ് എന്നുള്ള തെറ്റായ ജ്ഞാനം, തെറ്റായ ജ്ഞാനത്തെ അജ്ഞാനം എന്ന് പറയും. ഭാഷകാരങ്ങനെ പറയും, അറിവില്ലായ്മയും അജ്ഞാനം എന്ന് പറയും. ചിലത് തെറ്റായ ജ്ഞാനത്തിനെയും ശരിയല്ലാത്ത അറിവിനെയും പറയാം ജ്ഞാനം എന്ന് പറയാറില്ലേ. അവന് വിവരമില്ല എന്ന് വെച്ചാൽ അവനിപ്പോ ഉള്ള വിവരം വിവരമല്ലെന്നാണ്. വിവരത്തെ തന്നെയാണ് നമ്മൾ വിവരം കേടെന്ന് പറയുന്നത്. അറിവില്ലായ്മയെന്ന് പറയുന്നത് അറിവിനെ തന്നെ, അതുപോലെയും പറയും. അപ്പോൾ ആ ജ്ഞാനം, ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനമാണിതെല്ലാം. ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നതും ജ്ഞാനമാണ്. ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നതും ജ്ഞാനമാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം അജ്ഞാനത്തെ, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടുവന്ന വിപരീത ജ്ഞാനങ്ങളെ നിവർത്തിപ്പിക്കുന്നു, അതാ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മസ്വരൂപ ജ്ഞാനമല്ല, ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം. അത് എങ്ങനെ വേണോ പ്രകാശിപ്പിക്കാം. എങ്ങനെ? അത് ഒരു പ്രകാശത്തിനും വിഷയമല്ല എന്ന് വേണമെങ്കിലും അനുഭവത്തിൽ, എന്നാലും അത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്. അങ്ങനെയും അതിനെ അറിയും. അത് ബുദ്ധിക്ക് വിഷയമല്ല, വാക്കിന് വിഷയമല്ല എന്നറിയുന്നതും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അറിവിന് പ്രയോജനമുണ്ട്. എന്താണോ ആ ഇന്നുവരെ ഞാൻ ആത്മാവിനെ അറിഞ്ഞിരുന്നു, എന്റെ സ്വരൂപത്തെ ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് എന്റെ സ്വരൂപം? ഈ ഞാൻ തന്നെ, ഈ ശരീരാഭിമാനിയായ ഞാൻ തന്നെ. ഇത്തരം ബോധങ്ങളെല്ലാം അത് നിവർത്തിപ്പിക്കുന്നു. അത്തരം ബോധങ്ങൾ നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറിക്കകത്ത് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണോ? വാസ്തവത്തിന് പുറത്ത് സൂര്യൻ പ്രകാശിക്കുകയാണ്, പക്ഷേ എന്നിട്ടും മുറിക്കകത്ത് നമുക്ക് പ്രകാശത്തെ വിളക്കിനെ കൊടുക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇവിടെ വീടെന്ന് പറയുന്ന ഒരു ഉപാധി, അത് ആ പൂർണ്ണ പ്രകാശത്തിന് ഇത് തടസ്സമായി നിൽക്കുന്നു. സങ്കല്പിച്ചു നോക്കുക, ഇതില്ലെങ്കിൽ, ഈ ഉപാധി ഇല്ലെങ്കിൽ പിന്നെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. ഈ ഉപാധികൾ കൊണ്ടുവന്ന ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ചെറിയ മെഴുതിരി വെളിച്ചത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഇത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ രണ്ട് പ്രകാശമുണ്ട്. ആ സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ മെഴുകേറിയ വെളിച്ചത്തെ പിന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. ഒരേ ഒരു പ്രകാശം, ഇവിടെ രണ്ട് പ്രകാശമുണ്ട്. അതുപോലെ ഈ ആത്മജ്ഞാനം കൊണ്ട് ഇവിടെ ദ്വൈതം സംഭവിക്കത്തില്ല. ദ്വൈതം എന്തായാലും സംഭവിച്ചു അജ്ഞാനകാര്യമായി. ആ ദ്വൈതങ്ങളെ ഓരോന്നിനോരോന്നിനായിട്ട് നിഷേധിക്കുന്നു. ആത്യന്തികമായി ദ്വൈതപ്രതിവിധിയുടെ മൂലകാരണത്തെ നിഷേധിക്കുന്നു, അജ്ഞാനത്തെ നിഷേധിക്കുന്നു. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഉപാധികളും തന്നെ ഇല്ല. വീടില്ലെങ്കിൽ വിളക്ക് വേണ്ട. കൃത്രിമമായി വീടുണ്ടാക്കി അതിൻ്റെ അകത്ത് കൃത്രിമമായ വിളക്കിനെ ഉണ്ടാക്കും. അതുപോലെ ഈ കൃത്രിമമായ ഉപാധികൾ സൃഷ്ടുക, അതിനെല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് വിളക്ക് കൊടുക്കും. നമ്മുടെ ശാസ്ത്രം, ഗുരു, ശ്രവണം എല്ലാം ഈ ഉപാധികൾ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ വെളിച്ചം പ്രകാശിക്കുന്നത്. എങ്ങനെ? ഇതിനകത്തുള്ള ഇരുളിനെ നശിപ്പിക്കത്തക്ക രീതി ഇതിൻ്റെ അകത്ത് വെളിച്ചം പ്രകാശിക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ മൂലമായ അജ്ഞാനത്തെയും നിഷേധിക്കുന്നു. ആ മൂലമായ അജ്ഞാനത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഈ സ്വാഭാവികമായി വരുന്നു അജ്ഞാന കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. എങ്ങനെ? ഒന്നും സ്വസ്വരൂപത്തിലില്ല. അത് നിഷേധിക്കുന്ന ഈ ജ്ഞാനമാണ് അജ്ഞാനം. ഇവിടെ പറഞ്ഞെന്താണോ? ബീജ സംസാര ബീജദോഷം, അതുകൊണ്ട് വരുന്ന ശോകമോഹാദികളെയെല്ലാം ഈ ജ്ഞാനം, വാക്യജന്യമായ ജ്ഞാനം നിഷേധിക്കുന്നത് എന്താണ്? എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അവിടെ ഇടയില്ല, ഇത് നിത്യമാണ്, ഇത്തരത്തിൽ അപ്രമേയമാണ്, ബുദ്ധിക്കും മനസ്സിനും വിഷയമാകുന്നതല്ല. അങ്ങനെ ഏതെല്ലാം തരത്തിൽ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനങ്ങളുണ്ടാകണം, അതെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് എന്തൊക്കെ വിപരീത ജ്ഞാനങ്ങളുണ്ടോ അതിനെയെല്ലാം ഇല്ലാതാക്കത്തക്ക രീതിയിൽ, അതാണ് അത്തരം ജ്ഞാനങ്ങളുടെ ആവശ്യം വരുന്നത്. ഈ ശരീര ആത്മബുദ്ധി സത്യമാണെന്ന് തോന്നുന്നുകൊണ്ട് പറയും ഇത് സത്യമല്ല, അല്ലെങ്കിൽ അത് ആ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ സ്വസ്വരൂപത്തെയും ഗ്രഹിക്കാമെന്ന് ബോധമുള്ളത് കൊണ്ട് പറയുന്നു എന്താണ് ഇത് അപ്രമേയമാണ്. ഇങ്ങനെയുള്ള ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനം, അജ്ഞാന സംബന്ധിയായി വന്നിട്ടുള്ള ശോകമോഹാദികൾ, ആന്തരികമായ പ്രപഞ്ചം, ശബ്ദസ്പർശരൂപ രസഗന്ധാദി ബാഹ്യപ്രപഞ്ചം സർവത്തെയും സ്വസ്വരൂപത്തിൽ നിഷേധിക്കുന്ന ഈ ജ്ഞാനം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ശേഷിക്കുന്നു? പിന്നെ ആ ജ്ഞാനം സ്വരൂപജ്ഞാനം തന്നെയാണ്. അവിടെ സ്വരൂപജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് പിന്നെ ഒരു ജ്ഞാനത്തിന്റെ നിലനിൽപ്പില്ല, അതിന്റെ ആവശ്യമില്ല. വീടല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. സൂര്യന്റെ പ്രകാശം തന്നെയുണ്ട്, എന്തുകൊണ്ട്? അവിടെ ഇരുളില്ല, അതുകൊണ്ട് അവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരുളുള്ളിടത്ത് പ്രകാശമില്ല. അതാണ് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഈ വേദാന്ത വാക്യ ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നതാ പറയുന്നത്. ആ ജ്ഞാനം തന്നെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങളെ അജ്ഞാനത്തിൽ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ ആ ബോധത്തിൽ തന്നിൽ ഈ ശോകനിവൃത്തി, സംസാരനിവൃത്തി സംഭവിക്കുന്നു. ആ ബോധം കൊണ്ട് സംഭവിക്കുന്നു. അതിന് എന്താണ് നിശ്ചിത വിജ്ഞാന ഉത്പാദക, നിശ്ചിത വിജ്ഞാന ഉത്പാദകമായ ഒരു ശ്രുതി അതാവശ്യമാണ്. അങ്ങനെയാണ് സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം, സംസാരം നിവൃത്തി, മോക്ഷം എന്ന് പറയുന്നത്.
4: ഓം നമഃ ശിവായ. You are listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
5: Om Avarushya Kanishthasya Kanishthya Nehrasya Yorva Bhuhurere Kadambhudare Kavakarasya Vyavarche Vajabhyam Vahedanu Vadukhtan ആശ്രം ദൃശ്യമാനം മൈത്രം ബുദ്ധം ഹരിയം നമുദ്ഘാശ്യമാനം കാഷ്ടമം ഗീയമാനം ത്രിഹസ്തദേവം നേതം സമിത പ്രക്രാനന്ദം ശ്യാവാദ്യവ്യക്തിയമാനം.

0: Shruti. Shruti says, the self is all-knowing. That is what yesterday we told, Ishvara Sharira. In Yoga Sutra, Patanjali says, there is the seed of omniscience in everyone. In the jnani, that seed explodes perhaps. So if necessary, the Shankaracharya in Dakshinamurti Stotra says, a jnani need not be omniscient always, but if necessary, omniscience will manifest. All knowingness will manifest. Any knowledge, if necessary, it will come. Because knowledge is also a kind of dirt. That is why Shankaracharya put that word, if necessary. If it can help you, they will use knowledge. So that omniscience is there in a jnani. So he can take the bhava of any seeker and go through it. He need not necessarily take a body for that. So Bhagavan, for helping us, he knows that we cannot go to that state like him. Just one day, see, I am a very traditional person. So I don't know many of these modern words. Somebody told me, they have an ashram. They told me, we are having a workshop. And I was wondering, why is ashram should run a workshop? Perhaps to repair their car or scooter or motorbike. I could not understand why an ashram should have a workshop. Then only later on I came to know that they call the spiritual things are also as workshop. Actually, spirituality is a no workshop. There is no work. Bhagavan used to say, Pani ledu vadu. In Telugu, he used to express, we are people without any work. I said this because I heard that people imitate Bhagavan. That Bhagavan closing the room, keeping their body stretched, telling themselves that now death has come. And the body dies. The body will be taken to cremation ground, will be burnt, and after 5 minutes, snoring. And Bhagavan got realization, we will get sleep. It is not lying down or imitating death, but that attention was razor sharp. And his power to go beyond the pull of, the gravitational pull of the body was tremendous. So he very much knew that we cannot imitate him. So that compassion is God. So that Ishwaratva made him give us this tonic called Aksharamanamale. This Rasayanam. In Ayurveda, tonic is known as Rasayanam. This Rasayanam called Aksharamanamale. We see Bhagavan and we see our littleness. We see his perfection and we become conscious of our imperfection. And the way in between, we have to cover it with tears, with austerity, with tremendous alertness, with self-inquiry. Bhagavan has given us that weapon with which you can cut that difference. Where arukar. The difference between you and him, you cut with a sword, with a brahmastra. And that brahmastra is Atma Vichara. Who am I? So, here Bhagavan expresses, he asks Arunachalam, you came with your sweet will and possessed me and pulled me here and kept me locked in your heart cave. And then in the next verse he asks, Arukkavane Andanai. Who asked you to enslave me? For whose sake did you claim and possess me? If you who ruled over me with concern were now to desert me with indifference, will not the entire world reproach thee? The entire world will tell in Manikyavachakam, in Tiruvachakam, he expresses the same kind of feelings. In one song he says, he is not like Bhagavan, because Bhagavan is Eka Bhakta. Arunachala, over, no other name. In Tiruvachakam, Manikyavachakam sings about Nadaraja, he sings about other, all Shiva temples he goes and sings. So in one song, there is a temple near Rameshwaram, and that place is Uttarakoshamankai. And that Lord, certain verses are offered there. In those verses, Manikyavachakar says, Lord, you have, now the world knows that I am a Shiva Bhakta. But I know that I am not perfect. I have not completely attained you. So I will move about freely in this world and display my imperfections. Display my weakness. Everything I will show to others. And when people ask me, whose devotee you are? I will tell them, I am a great devotee of Uttarakoshamangai. And your name will be tarnished. Everybody will keep their finger on their nose. Being a devotee of a Lord, he behaves like this. So that your name alone will get tarnished. So if you want to escape from that blame, make me one with you. Do not keep me away from you. If you want to escape, make me one with you. If I keep myself as a separate person, naturally weakness will be there. Imperfections will be there. All dross will be there. So if you want to prove to the world, show the glory of Arunachala to the world, make me one with you. So ippadi tappu. Bhagavan says, this pari means blame. If you want to escape this blame, escape from this blame, you give me your grace. You bestow your grace. There is no other way. Yen ninaippithai? Why did you make me think about you? See, in Bhagavatam, these Gopikas use this same kind of tone to Krishna. There is one song in Bhagavatam, Bhramara Geetam, where they say, you should not believe these black people. Because Krishna is black. They say, these black people you should not believe. Because the moment you see that Krishna, he smiles at you and you forget the world. And will he stay with you permanently? He will not. He will leave you. Then you are in a complete pain, suffering. So this kind of emotion, bhava, sentiment, Bhagavan expresses in this song, Ippai tappunai yen ninaippithai, ini yaar viduvar Arunachala. Arunachala, escape from this infamy. Why did you make me remember you? Who will let you go henceforth? Now nobody will like to leave this experience. this joy. The Ramakrishna Paramahamsa, in his gospel, there is one incident. One of his, the devotee who wrote Gospel of Ramakrishna, Master Mahashay, he comes the first day, and slowly after 2 days again he comes, then again he comes, then Ramakrishna says, these people used to catch peacocks. First they will give some opium to this peacock, that drug. The moment peacock consumes it, right at the same time the peacock will come next day. So Ramakrishna said, seeing this Master Mahashay coming to him, devotees coming again and again, they have consumed the drug. Once it goes within, it is impossible to leave it. So, Bhagavan said, who will leave you now? It is impossible to leave you. Who will let thee go? That I have seen it many times. See, people, they come to satsang, they come to Bhagavata Saptah, they come to lectures. They will be almost like these drug addicts. And they will have family problems, their family people will not be liking this, there will be troubles. And they will say, from tomorrow onwards, I will not come. Lot of trouble in home. And next day you can see, correct, right at the time they will be there. If you ask, why did you come? We don't know, we could not resist. So, that spiritual attraction, that spiritual pull is irresistible. So Bhagavan here says, who will let you go henceforth, Arunachalam? Indridum, then Bhagavan comes back to mother. See, he feels so much motherliness in Arunachalam. The affection of mother in Arunachalam. This is the place where Divine Mother merged. Actually, in Arunachaleshwara temple history, they say there was no separate temple for Abhita Kuchambal. Later on only that temple came. Formerly, that Divine Mother was one with Arunachala.
1: Om Namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Guru Varandre Smirichwani Sarchara Ligyana Brahma Sutra Sangra Bhashin Chagrithi Sutram Tadu Samanyayal Adana Sutram Adana Murtigar Inde Avuprayatana Uda Samanam Parayana Murtigar Inde Parayana Chodhyangal Uda Samanam Parayana Inde Shastram Brahmate ഇതെന്ത രൂപത്തിൽ നിർദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിർദ്ദേശിക്കുന്ന സ്വരൂപമായിട്ടാണ്, ശ്രോതാവിന്റെ സ്വരൂപമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്, അല്ലാതെ ബാഹ്യവസ്തുവായി നിർദ്ദേശിക്കുന്നതാണ്. നൈശാസ്ത്രം ഇതെന്തയാ വിഷയഭൂതം ബ്രഹ്മപ്രതിപാദേശതി കിംദഹി, പിന്നെങ്ങനെയാണ് പ്രത്യേകാത്മത്വ അവിഷയതയാ പ്രതിപാദയത് അവിദ്യാകൽപിതം വേദ്യ വേദത്ത് വേദനാദി ഭേദം അപനയതി. ദ്വൈതത്തെ നിരാകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്, അല്ലാതെ വസ്തുവിനെ കാണിച്ചു തരിക. പ്രഭാജശാസ്ത്രം അതിനു വേണ്ടിയിട്ടാണ് അവിടെ ശ്രുതിയെ ഉദ്ധരിക്കുന്നത്. യസ്യാ മതം തസ്യ മതം, മതം യസ്യന വേദസ, അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇത് അറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല, ഇത് അറിവിന് വിഷയം അല്ല എന്നറിയുന്നവനാണ് ഇതിനെ അറിയുന്നത്. അറിയുന്നു എന്ന് പറയുന്നവരാരും ഇതിനെ അറിഞ്ഞിട്ടില്ല, അറിവിന് വിഷയമല്ല എന്ന് പറയുന്നവരാണ് ഇതിനെ അറിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്തത് ബൃഹദാരണ്യ ശ്രുതി ഇവിടെ കാണിക്കുകയാണ്, ന ദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ ന വിജ്ഞാതേ വിജ്ഞാതാരം വിജാനീയാഹ ഇതി ജീവമാതി. ന ദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ. ദൃഷ്ടി എന്ന് പറയുന്നത് വിഷയജ്ഞാനം, വിഷയങ്ങളെ കുറിച്ച് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനം, അതാണ് ദൃഷ്ടി. അന്ധകരണ വൃത്തികളെന്ന് പറയാം. അങ്ങനെ തന്നെയാണ് അന്ധകരണ വൃത്തി എന്ന് പറയുന്നത് ജ്ഞാനവൃത്തികൾ, അന്ധകരണത്തിന്റെ ജ്ഞാനവൃത്തികൾ, അന്ധകരണത്തിന്റെ പരിണാമം എന്ന് പറയും. ആ ദൃഷ്ടിയുടെ ദ്രഷ്ടാവ് സാക്ഷി, ആ ദൃഷ്ടിക്ക് ഈ ഉണ്ടായി മറയുന്ന അറിവിന് സാക്ഷിയായിരിക്കുന്നവൻ ആരോ അവനെന്ന പശ്യേ അവനെ അറിയുന്നില്ല എന്നാണ്. ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് സദാസമയം ആ അറിവിന് സാക്ഷിയായി, ഇത് ആരുടെ മുന്നിലാണ് ഈ അറിവ് ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവനെ അറിയുന്നില്ല, അതാണ് ആത്മാവ്, ആത്മാവിനെ അറിയുന്നില്ല എന്ന് ബൃഹദാരണ്യത്തിൽ പറയുന്നു. അതുപോലെ തന്നെ വിജ്ഞാതേഹി വിജ്ഞാതാരം വിജാനീയാഹ, വിജ്ഞപ്തി ബുദ്ധി, ബുദ്ധിവൃത്തികൾ, മനോവൃത്തികൾ, മനസ്സ് സങ്കല്പരൂപത്തിൽ വികല്പം, സംശയരൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ഇതെന്നതാണ് എന്നുള്ള സങ്കല്പങ്ങൾ വരുന്നു, അതുപോലെ വികല്പങ്ങൾ വരുന്നു, അതാണോ ഇതാണോ, ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് മനസ്സെന്ന് പറയുന്നു. നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുന്നു. വിജ്ഞപ്തി വിജ്ഞാതി എന്നിവിടെ പറയുന്നു. ആ ബുദ്ധി വിജ്ഞപ്തി വിജ്ഞാതി, ആ വിജ്ഞാതി വിജ്ഞാത, ആ ബുദ്ധിവൃത്തിയുടെ വിജ്ഞാതാരം, അതിന്റെ സാക്ഷി, ആരുടെ മുന്നിലാണോ ഈ ബുദ്ധിവൃത്തികൾ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് വിജ്ഞാതാവ്, അതാണ് ആത്മാവ്. ആ വിജ്ഞാതാവിനെ എന്ന വിജാനീയാഹ, അതിനെ അറിയുന്നില്ല. നമ്മൾ ബുദ്ധിവൃത്തികളെയും ആ ബുദ്ധിവൃത്തികളുടെ വിഷയങ്ങളെയും അറിയുന്നു, മനോവൃത്തികളെയും മനോവൃത്തികളുടെ വിഷയങ്ങളെയുമേ അറിയുന്നു. അതെല്ലാം ആരുടെ മുന്നിലാണോ ഇങ്ങനെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വിജ്ഞാതാവിനെ നമ്മൾ അറിയുന്നില്ല. എന്ന വിജാനീയാഹ, അതിനെ അറിയുന്നില്ല. ഇത് ചെയ്യുക മാതി. ഈ ശ്രുതികളെല്ലാം എന്തു ചെയ്യുന്നു? ഈ ആത്മാവ് മറ്റു വസ്തുക്കളെ പോലെ അറിവിന് വിഷയമാകുന്ന ഒന്നല്ല, മറിച്ച് അറിവിനത് സാക്ഷിയായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അറിവ് സ്വരൂപമായിരിക്കുന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. അതോ അവിദ്യാകല്പിത സംസാരി നിവർത്തനേന നിത്യ മുക്ത ആത്മസ്വരൂപ സമർപ്പണാ ന മോക്ഷസ്യ അനിത്യത്വ ദോഷ. അതുകൊണ്ടെന്താണ്? അവിദ്യാകല്പിത സംസാരിത്വ നിവർത്തനേന, സംസാരിത്വം, താൻ സംസാരി ആണെന്നുള്ള ഭാവം, അതാണ് സംസാരിത്വം, സംസാരി ആണെന്നുള്ള ഭാവം, സംസാരി എന്നുള്ള അവസ്ഥ, സംസരിക്കുന്നവൻ, ജനന മരണങ്ങൾക്ക് വിധേയനായവൻ എന്നുള്ള അവസ്ഥ, അതാണ് സംസാരിത്വം. അതെങ്ങനെ? അവിദ്യാകല്പിതമാണ്, അജ്ഞാനം കൊണ്ട് ഈ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ആത്മാവിന്റെ ജനന മരണങ്ങളെല്ലാം. അവിദ്യാകല്പിത സംസാരിത്വം, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആ സംസാരിത്വം, അതിന്റെ നിവർത്തനേന, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ, അതിനെ നിവർത്തിപ്പിക്കുന്നത് കൊണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് നിത്യ മുക്ത ആത്മസ്വരൂപ സമർപ്പണ, നിത്യവും മുക്തവുമായ ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നത് കൊണ്ട്, നിത്യമുക്തമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നത് കൊണ്ട് ന മോക്ഷസ്യ അനിത്യത്വ ദോഷ. അതുകൊണ്ടെന്താണ്? മോക്ഷത്തിന് അനിത്യത്വ ദോഷമില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത് ശാസ്ത്രം? അത് സംസാരിത്വത്തെ നിവർത്തിപ്പിക്കുന്നു. ഈ ജീവൻ സംസാരിയാണ് എന്നുള്ള ആ ഭ്രാന്തി ഇല്ലാതാക്കുന്നു, മറിച്ച് ആ ജീവൻ നിത്യ മുക്തനായിരിക്കുന്ന ആത്മസ്വരൂപമാണ്, ആത്മസ്വരൂപത്തെ സമർപ്പിക്കുന്നു, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടെന്താണ്? ആ മോക്ഷം നിത്യമുക്തമായിരിക്കുന്ന ആത്മസ്വരൂപമാണ്, ഈശ്വര സ്വരൂപമാണ് മോക്ഷം എന്ന് ബോധിപ്പിക്കുന്നത് കൊണ്ടെന്താണ്? ഈ ശ്രുതി വെളിപ്പെടുത്തുന്ന മോക്ഷത്തിൽ അനിത്യത്വ ദോഷമില്ല, മോക്ഷം അനിത്യമല്ല. യസ്യതു ഉത്പാദ്യോ മോക്ഷഃ തസ്യ മാനസം വാചികം കായികം കാര്യം അപേക്ഷത ഇതി. മോക്ഷം എന്ന് പറയുന്നതും ഉത്പാദ്യമാണ്, ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ചിലർ കരുതുന്നുണ്ട്. അതായത് ജീവൻ വാസ്തവത്തിൽ ബന്ധാവസ്ഥയിൽപ്പെടുകയാണ്, അതിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ധ്യാനവും മറ്റനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തിട്ട് ഈ ബന്ധത്തെ ഇല്ലാതാക്കി ജീവന് മോക്ഷം എന്ന് പറയുന്ന ഒരവസ്ഥയെ ഉണ്ടാക്കിയെടുക്കണം എന്ന് കരുതുന്നവരുണ്ട്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനുവേണ്ടിട്ട് ഒരുപാട് ക്ലേശിച്ച് ജീവന മോക്ഷം എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥ കൊടുക്കുന്നു എന്ന് കരുതുന്നവർ, അവരെ സംബന്ധിച്ച് മോക്ഷം ഉത്പാദ്യമാണ്. ഉത്പാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം, ഇങ്ങനെ നാല് തരത്തിൽ വരും കാര്യങ്ങളെന്ന് ഇവിടെ പറയും. ഏത് കാര്യത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നാല് തരത്തിൽപ്പെട്ടതായിരിക്കും. ഒന്നുകിൽ അത് ഉത്പാദ്യമായിരിക്കും, അല്ലെങ്കിൽ സംസ്കാരിയമായിരിക്കും, അല്ലെങ്കിൽ വികാരിയമായിരിക്കും, അല്ലെങ്കിൽ ആപ്യമായിരിക്കും. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലും പെടുന്ന കാര്യമല്ല എന്നാണ്. ഓരോന്നും കൂടെ വിശദീകരിക്കും. ആദ്യം കൂടെ വിശദീകരിക്കുന്ന ഉത്പാദ്യം. ഉത്പാദ്യം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കുന്നു. അപ്പോൾ കുടം എന്ന് പറയുന്നത് എന്തായി? ഉത്പാദ്യമായി. അതുകൊണ്ട് മണ്ണ് ഉപയോഗിച്ചാണ് അതിനെ ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്നതിനൊരാളുണ്ട്, ഉണ്ടാക്കപ്പെടുന്ന ഒരു കാര്യമായി. അതുപോലെ ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണോ മോക്ഷം, ഉത്പാദ്യമാണോ മോക്ഷം പറയുന്നതല്ല എന്നറിയാം. നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അങ്ങനെ ഉത്പാദ്യമായ ഒരു കാര്യത്തിന് വേണ്ടി മാനസം, വാചികം, കായികം മൂന്ന് തരത്തിലുള്ള ക്രിയകൾ, പ്രവൃത്തി അവിടെ ആവശ്യമാണ്. ഒന്നുകിൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതിന് യാഗവും മറ്റും. യാഗവും മറ്റും എന്താണ്? ശരീരം കൊണ്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അതിൽ, ശരീരം അധ്വാനിച്ച് വാക്കുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളും മറ്റും ഉണ്ട്, വാചിക കർമ്മമുണ്ട് അതിൽ, മാനസം, മനസ്സുകൊണ്ടുള്ള ധ്യാനമുണ്ട്. ഇപ്പൊ കായികവും വാചികവും മാനസികവുമായ കർമ്മം, ഈ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നിന് അത് നിത്യമല്ല, അനിത്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഉത്പാദ്യ രൂപത്തിലുള്ളതാണെങ്കിലും അനിത്യമാണ്, കുടം ഉണ്ടാക്കുന്നത് പോലെ. ഉത്പാദ്യവും മോക്ഷ, മോക്ഷം ഉത്പാദ്യമാണ്, പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് കരുതുന്നവർക്ക്, തസ്യ അങ്ങനെ കരുതുന്നവന് മാനസം, വാചികം, കായികം വാ കാര്യം, മാനസം അല്ലെങ്കിൽ വാചികം അല്ലെങ്കിൽ കായികവുമായിട്ടുള്ള കാര്യത്തെ, ക്രിയയെ അപേക്ഷതയെ അപേക്ഷിക്കുന്നു ഇതിനയുക്തം എന്ന് കരുതുന്നവർ, പക്ഷെ അത് വാസ്തവത്തിൽ അത് ശരിയല്ല, മോക്ഷം അങ്ങനെയല്ല എന്നാണ്. എന്നാണ് മോക്ഷം കാര്യമാണെന്ന് കരുതുന്നവർ ഇതിയുക്തം എന്ന്, ഒരു കാര്യത്തെ ആശ്രയിച്ചത് ഉണ്ടാകുന്നു എന്ന് കരുതുന്നതാണ് ശരി. പക്ഷെ സിദ്ധാന്തത്തിന് അത് ശരിയല്ല എന്ന് എനിക്ക് പറയും. അതുപോലെ തഥാ വികാര്യത്വം, ഇനി വികാര്യമാണെന്ന് കരുതുന്നു. അതായത് ഇപ്പോ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരവസ്ഥാന്തരം വരിക, പുതിയതായി ഒന്നും ഉണ്ടാവുകയല്ല, ജീവൻ ഇന്നൊരവസ്ഥയുണ്ട്, ഈ അവസ്ഥയിൽ നിന്നും ഒരു പരിണാമം സംഭവിച്ച്, ഒരു പരിണാമമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഏതുപോലെ പാല് പരിണമിച്ച് തൈരാകുന്നത് പോലെ, അത് ഒരു അവസ്ഥാന്തരമാണ്. ഒരു വസ്തു തന്നെ, അവിടെ രണ്ട് വസ്തു ആകുന്നില്ല. പക്ഷെ പാലെന്ന് പറയുന്ന വസ്തു തന്നെ പരിണമിച്ച് തൈരായി മാറുന്നു. അതുപോലെ ജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ ബന്ധാവസ്ഥയിലിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഇതിനൊരു പരിണാമം വരുന്നു, ആ പരിണാമമാണ് മോക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ. അതും ശരിയല്ല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാലും അത് അനിത്യമായി പോകും. അതായത് ഉത്പാദ്യം എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് വികാര്യം. വികാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്, ആ കാര്യവും അനിത്യമാണ്. കാര്യമായതുകൊണ്ട് തന്നെ അനിത്യമാണ്. പാല് അത് പുളിച്ച് തൈരായി മാറുന്നു. തൈരായി എല്ലാ കാലത്തും നിത്യമായി അതിന് തൈരായിരിക്കാൻ പറ്റത്തില്ല, കാരണം ആ കാര്യവും നശിച്ചു പോകും, വീണ്ടും നശിച്ചു പോകും. അതുപോലെ മോക്ഷം എന്ന് പറയുന്നത് പോലെ വികാര്യമാണെങ്കിൽ ജീവനിൽ വികാരങ്ങൾ സംഭവിച്ച് സാധനകൾ അനുഷ്ഠിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ വേറൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നാണ്. പുതുതായി ഒന്നും ഉണ്ടാക്കുന്നില്ല, അതിനെ തന്നെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നു. അതാണ് മോക്ഷം എന്ന് വരുന്നെങ്കിലോ, എന്നാലും അനിത്യമാണ്, ആ മോക്ഷവും നിത്യമാകത്തില്ല എന്നാണ്. തഥാ വികാര്യത്വ, മോക്ഷം വികാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതും ശരിയല്ല. എന്തുകൊണ്ട്? തയോഹോ പക്ഷയോഹോ മോക്ഷസ്യ ധ്രുവം അനിത്യത്വം. തയോഹോ പക്ഷയോഹോ, ഈ രണ്ടു പക്ഷങ്ങളിലും ഉത്പാദ്യമാണ് കുടത്തെപ്പോലെ, വികാര്യമാണ് കൈരിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോക്ഷസ്യ ധ്രുവം അനിത്യത്വം. മോക്ഷം എന്ന് പറയുന്നത് തീർച്ചയായും നിശ്ചയമായും മോക്ഷം അനിത്യമാവും. അതിനുദാഹരണത്തിലൂടെ വിശദമാക്കുന്നു. നഹി ദദ്ധ്യാദി വികാര്യം ഉത്പാദ്യം വാ ഘടാതി നിത്യം ദൃഷ്ടം ലോകേ. നഹി ദദ്ധ്യാദി വികാരം, ദധി കൈര് തുടങ്ങിയ വികാരി വസ്തുക്കൾ, വികാരപ്പെട്ട് ഒന്ന് മറ്റൊന്നായി പരിണമിച്ചു വരുന്ന വസ്തുക്കൾ, ഉത്പാദ്യം വാ ഘടാതി, ഉത്പാദ്യം ആയിരിക്കുന്ന കുടവും മറ്റും, ലോകേ നിത്യം ദൃഷ്ടം, ലോകത്തിൽ നിത്യമായി കാണപ്പെടുന്നില്ല. ഇതൊന്നും ലോകത്തിൽ നിത്യമായി കാണുന്നില്ല. ഉണ്ടാക്കുന്ന കുടം നശിച്ചു പോകും, പരിണമിക്കുന്ന കൈരും നശിച്ചു പോകും. മോക്ഷം ഇതുപോലെയാണ്, സാധനയിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, അത് ശരിയല്ല, ആ മോക്ഷമല്ല, അങ്ങനെ മോക്ഷം എന്ന് പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ആപ്യത്വനാവി കാര്യാപേക്ഷ, ഇനി മോക്ഷം ആപ്യമാണെന്ന് പറയുകയാണെങ്കിലോ, വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് സാധന ചെയ്ത് എത്തിച്ചേരുന്നു, അതാണ് മോക്ഷം എന്ന് കരുതുന്നു. ആപ്യം പ്രാപിക്കപ്പെടുന്നത് എന്നർത്ഥം. ഒരാൾ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിലേക്ക് പോകുന്നു, അതുപോലെ ഈ ഭൂർലോകത്തു നിന്നും സാധനങ്ങളെല്ലാം ചെയ്ത് വൈകുണ്ഠം അല്ലെങ്കിൽ കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരുക, പുതിയ സ്ഥലത്ത്, അതാണ് ആപ്യം പ്രാപിക്കപ്പെടുന്നത്, അതാണ് മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു, അതും ശരിയല്ല. എന്നുവെച്ചാൽ ആപ്യത്വനാപ്യം, അപ്പൊ കാര്യം മൂന്ന് തരത്തിലായി, ഉത്പാദ്യം, വികാര്യം, ആപ്യം. പ്രാപിക്കപ്പെടുന്നത് പ്രാപ്യം, എന്നുള്ള ആപ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതും ശരിയല്ല. ആപ്യത്വനാവികാര്യാപേക്ഷ. അതുകൊണ്ട് ചെല്ലു പറയുന്നത് എന്താണ്? മോക്ഷമെന്ന് പറയുന്ന ആപ്യമാണ് പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ കാര്യം കർത്തവ്യങ്ങളുണ്ട്. അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് കൈലാസത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യത്തെ അപേക്ഷിച്ച് കൈലാസത്തിൽ എത്തിച്ചേരാൻ പറ്റും. പറയുന്നു മോക്ഷം അങ്ങനെയുള്ളതല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? സ്വാത്മസ്വരൂപത്വേ സത്യ അനാപ്യത്വ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? സ്വ ആത്മസ്വരൂപത്വേ. മോക്ഷം എന്ന് പറയുന്നത് സ്വന്തം ആത്മസ്വരൂപമാണത്. മോക്ഷം എന്ന് പറയുന്നത് സാധകന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു അത്. അതുകൊണ്ട് എന്താണ് അനാപ്യത്വ? അത് ആപ്യമല്ല. ഇനി പോയി എത്തിച്ചേരേണ്ട ഒരു കൈലാസമല്ല അത്. പ്രാപിക്കേണ്ട ഒരു സ്ഥലം അല്ല അത്. ആത്മസ്വരൂപം തന്നെയാണ് സ്വസ്വരൂപമായിരിക്കുന്നു മോക്ഷം. അതുകൊണ്ട് അതിന് ഏതെങ്കിലും സാധനങ്ങൾ അനുഷ്ഠിച്ച് ഒരു ലോകത്തിൽ നിന്ന് എത്തിച്ചേരുന്നത് അല്ല എന്നർത്ഥം. സ്വരൂപ വ്യതിരിക്തത്വേ പറയുന്നു. ഇനി ഈ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപത്തിൽ നിന്ന് അന്യമാണ് എന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? തന്റെ സ്വരൂപമായിരിക്കുന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ജീവഭാവത്തിലിരിക്കുകയാണ്. അപ്പൊ ഇതല്ലല്ലോ മോക്ഷസ്വരൂപം എന്ന് ശങ്കിക്കുകയാണെങ്കിൽ പറയുന്നു, അല്ല ഈ സ്വരൂപത്തിൽ നിന്ന് അന്യമാണെന്ന് നിങ്ങൾ കരുതിയാൽ എന്താണ് അത്? പരമാത്മാവല്ലേ? അതെന്താണ്? അത് സർവവ്യാപ്യമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോ തന്നിലും അന്യത്ര സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്നിനെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഇല്ലാത്ത സ്ഥലത്ത് നിന്നേ ഒന്നിനെ പോയി പ്രാപിക്കാൻ പറ്റും. കൈലാസം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കൈലാസത്തെ പ്രാപിക്കുന്നു. കൈലാസം ഇവിടെയും ഉണ്ടെങ്കിൽ എങ്ങനെ കൈലാസത്തെ പോയി പ്രാപിക്കും? താൻ തന്നെ കൈലാസ സ്വരൂപമായിരിക്കുകയാണെങ്കിൽ എങ്ങനെ കൈലാസത്തെ പ്രാപിക്കും? പ്രാപിക്കാൻ കഴിയത്തില്ല. പറയുന്നത് സ്വരൂപ വ്യതിരിക്തത്വേ. തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമാണ് അതെന്ന് കരുതിയാൽ കൂടി എന്താണ് ബ്രഹ്മണോ എന്നാപ്യം? ബ്രഹ്മം ഒരിക്കലും പ്രാപ്യമായ ഒന്നല്ല, എത്തിച്ചേരേണ്ട ഒന്നല്ല. എന്തുകൊണ്ട്? സർവഗതത്വന് അത് സർവവ്യാപിയായിരിക്കുന്നു. അതെല്ലാ ലോകങ്ങളിലും ഉണ്ട്, 14 ലോകങ്ങളിലും ഉണ്ട്. കൈലാസത്തിലും വൈകുണ്ഠത്തിലും എല്ലാം ബ്രഹ്മമുണ്ട്, ഈ ഭൂലോകത്തും ഉണ്ട്. അതെന്താണ്? സർവഗതമാണ്, സർവവ്യാപ്യമായിരിക്കുന്നു, സർവത്ര നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിത്യ ആപ്തസ്വരൂപത്വ. അത് എന്നും പ്രാപ്തമായി, നിത്യാപ്തമാണ്, എന്നും അതിനെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അതിൽ നിന്നും വിട്ടൊരു നിമിഷം പോലും ഇരിക്കാൻ കഴിയത്തില്ല. നിത്യ ആപ്തസ്വരൂപമാണ് മോക്ഷം, എന്നും പ്രാപ്തമായിരിക്കുന്നതാണ്. സർവേണ, സർവരും സർവപ്രാണികളും, മനുഷ്യൻ മാത്രമല്ല സർവപ്രാണികളും സർവചര അചരങ്ങളും, സർവേണ നിത്യാപ്തത്വ. സർവപ്രാണികളും സദാ പ്രാപ്തമായിരിക്കുന്നതാണ് എന്ത്? ബ്രഹ്മണ, ബ്രഹ്മത്തെ. സർവചരാചരങ്ങളും സദാ പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സർവചരാചരങ്ങളും സദാസ്ഥിതി ചെയ്യുന്ന അതിലാണ് സർവചരാചരങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത് ആ ബ്രഹ്മവസ്തുവാണ്. ഏതുപോലെ ആകാശസീവ, ആകാശം സർവത്തിനെയും ഇടം കൊടുത്ത് ധരിക്കുന്നു. സർവവസ്തുക്കളും ചര അചരങ്ങളെല്ലാം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈ പരമാത്മവസ്തുവിലാണ് സർവവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സർവവും അതിനെ പ്രാപിച്ചിരിക്കുന്നു. ഇനി ഒന്നും അതിനെ പോയി പ്രാപിക്കേണ്ടതില്ല. അതിന്റെ അസ്തിത്വത്തിലാണ് സർവത്തിനും അസ്തിത്വം കിട്ടുന്നത്. അതിന്റെ പ്രകാശത്തിലാണ് സർവത്തിനും പ്രകാശം കിട്ടുന്നത്. അതിന്റെ ആനന്ദമാണ് സർവരുടെയും ആനന്ദമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇനി ഒരാൾക്ക് പോയി പ്രാപിക്കേണ്ട കാര്യമില്ല. അത് ആകാശം പോലെ സർവവ്യാപകമായിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇത്? ആപ്യം ആയ ഒരു കാര്യവും അല്ല, പ്രാപിക്കത്തക്ക ഒരു കാര്യവും അല്ല. അപ്പോൾ കാര്യം മോക്ഷം കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടത്തെ പോലെ ഉത്പാദ്യമാണോ അല്ല, തൈരിനെ പോലെ വികാരിയമാണോ അല്ല, അല്ലെങ്കിൽ ആപ്യമാണോ പ്രാപിക്കേണ്ട ഒന്നാണോ? ആപ്യത്തിന് വേറെയും ഉദാഹരണം പറയും. അതായത് പാല്, പശുവിൽ നിന്ന് പാല് കറന്നെടുക്കുന്നു, അത് ആപ്യമാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ്, അതിനെ കറന്നെടുക്കുമ്പോൾ അത് ആപ്യമാകുന്നു, പ്രാപ്യമാകുന്നു. അതാണ് വികാരിയും ഉത്പാദ്യവുമായിട്ടുള്ള ഭേദം. വികാരിയം എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെ പരിണമിച്ച് വേറെന്നാകുന്നു. ഉത്പാദ്യം എന്ന് പറയുമ്പോൾ പുതുതായിട്ടൊന്നിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആപ്യം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു, നമ്മളതിനെ പറന്നെടുക്കുന്നു പാല്. അപ്പോൾ അതുപോലെ ആപ്യത്തിന് ഉദാഹരണം പറയുന്ന വേറൊരു ഉദാഹരണമാണ് കൈലാസത്തിനും മറ്റും പോയി എത്തിച്ചേരുക. നേരത്തെ തന്നെ അതവിടെ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളവിടെ എത്തിച്ചേരുന്നേ ഉള്ളൂ. ആണ് അതിന്റെ വ്യത്യാസം. മറ്റേ നമുക്കത് പാലെന്ന് പറയുന്നത് പറന്നെടുക്കുമ്പോൾ നമുക്കത് പ്രാപ്യമാകുന്നു. കൈലാസം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്കത് പ്രാപ്തമാകുന്നു. അങ്ങനെ ആപ്യമാണോ, ആപ്യരൂപത്തിലുള്ള കാര്യമാണോ? അതും അല്ല. നാഭി സംസ്കാരിയോ മോക്ഷ. ഇനി മോക്ഷം എന്ന് പറയുന്നത് സംസ്കാരിയമാണോ, സംസ്കരിക്കപ്പെടുന്നതാണോ എന്നാണ്. സംസ്കരിക്കപ്പെടുന്ന എങ്ങനെ? ഏന വ്യാപാരം അപേക്ഷത. അങ്ങനെ സംസ്കാരിയമാണെങ്കിൽ അവിടെയൊക്കെ പ്രവർത്തിക്കണം. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്, സംസ്കാരിയോ എന്ന് പറയുന്ന കാര്യം. പറയുന്നത് നാവി സംസ്കാരിയും മോക്ഷമാണ്. മോക്ഷ സംസ്കാരിയുമല്ല. ഏന വ്യാപാരം അപേക്ഷിത, അങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ വ്യാപാരം എന്ന് വെച്ചാൽ പ്രവൃത്തി ആവശ്യപ്പെടുന്നു, അപേക്ഷിത പ്രവൃത്തി ആവശ്യമായി വരുന്നു. മോക്ഷ സംസ്കാരിയുമാണെങ്കിൽ, സംസ്കരിക്കുകയാണെങ്കിൽ അതെന്താണ്? സംസ്കാരത്തെ വിശദീകരിക്കുന്നു. സംസ്കാരോ ഹി നാമ സംസ്കാരീസ്യ ഗുണ ആധാനേനവ സ്യദ്ദോഷ അപനയനേനവ. സംസ്കാരിയം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാം. ഒന്നുകിൽ അതിലൊരു ഗുണത്തെ ആധാനം ചെയ്യുക, കൂട്ടിച്ചേർക്കുക, വയ്ക്കുക, അല്ലെങ്കിൽ അതിലുള്ള ദോഷത്തെ നീക്കം ചെയ്യുക. രണ്ടു തരത്തിൽ ഒരു വസ്തുവിനെ നമുക്ക് സംസ്കരിക്കാം. ഒന്നുകിൽ അതിലെന്തെങ്കിലും കൂടുതൽ ഗുണത്തെ കൂട്ടിച്ചേർക്കുക. സംസ്കാരി ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കും, അത് കുറച്ച് പഴയ കഴിയുമ്പോൾ അതിൽ പുതിയ പെയിന്റ് അടിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിലൊരു പുതിയ ചുമരിൽ പുതിയൊരു ഗുണത്തെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അത് സംസ്കാരിയമാണ്. പുതിയൊരു ഗുണം അങ്ങോട്ട് അതിന് പുതിയതായിട്ടൊന്ന് ചേർത്തിട്ട് വീണ്ടും പഴയതുപോലെ മിനിസമുള്ള പ്രതലമാക്കി മാറ്റുന്നു. അതിന് സംസ്കാരി എന്ന് പറയാം. അവിടെ എന്താണ്? ഗുണ ആധാനം, പുതിയൊരു ഗുണത്തെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇനി ദോഷ അപനയനം, വസ്ത്രം അഴുക്കാകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിനെ കഴുകി കളയുന്നു. കഴുകി കളയുമ്പോൾ എന്ത് ചെയ്യുന്നു, ദോഷ അപനയനം, ദോഷത്തെ ഇല്ലാതായി കളയുന്നു. അപ്പം വസ്ത്രത്തിൽ നിന്ന് അതിന്റെ ദോഷത്തെ മാറ്റി അതിനെ സംസ്കരിക്കുന്നു. വേറിടത്ത് പുതുതായ ഒരു ഗുണത്തെ കൂട്ടിച്ചേർത്തതിനെ സംസ്കരിക്കുന്നു. അതുപോലെ സംസ്കരിക്കുന്നതാണോ ഈ മോക്ഷം എന്ന് പറയുന്നത്? അതായത് ആത്മാവിൽ ദോഷങ്ങളുണ്ട്, രാഗദ്വേഷാദി ദോഷങ്ങൾ, അതിനെയെല്ലാം മാറ്റിക്കളയുന്നു. മാറ്റിക്കളയുമ്പോൾ അങ്ങനെ സംസ്കരിക്കുന്നു. അല്ലെങ്കിൽ ആത്മാവിൽ പുതുതായിട്ട് ഉള്ള നല്ല ഗുണങ്ങളെയൊക്കെ കൊണ്ടുവരുന്നു, സദ്ഗുണങ്ങളെയെല്ലാം ആത്മാവിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അതിനെ സംസ്കരിക്കുന്നു. അപ്പോൾ ആത്മാവിൽ തന്നെ ഉണ്ടായിരുന്ന രാഗദ്വേഷാദി ദോഷങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവിൽ വേണ്ടതായ പുതിയ അമാനിത്വം, അദംബിത്വം എന്നെല്ലാം പറയുന്ന സദ്ഗുണങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെ ആത്മാവിനെ മുക്തമാക്കുന്നു. അങ്ങനെ ആത്മാവിനെ സംസ്കരിച്ച് മുക്തമാക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. അതും മോക്ഷമല്ല, അതും ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ധരിക്കുന്ന തരത്തിലൊന്നുമല്ല മോക്ഷം എന്നാണ്. സംസ്കാരിയോ നാം, സംസ്കാരവും നാം. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? സംസ്കാര

0: അതിശയമാണ്. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അതിനെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. അത് സ്വയം മഹത്താണ്. അതിന് മറ്റൊന്ന് അനാധേയമായ അതിശയമാണ് അതിനുള്ളത്. ഒന്നും കൂട്ടിച്ചേർക്കാതെ സ്വതേ അത് വിശിഷ്ടമായിരിക്കും. ആധേയമായ അതിശയങ്ങളൊന്നും അതില്ല. നമ്മൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലും സദ്ഗുണങ്ങളെ അതിൽ കൂട്ടിച്ചേർത്ത് അതിനെ മഹത്വപ്പെടുത്താനില്ല. അതാണ് അനാധേയമായ അതിശയം. കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിശിഷ്ടത ഉള്ള ബ്രഹ്മസ്വരൂപമാണെന്ത് മോക്ഷം. മോക്ഷസ്യ നാവി ദോഷ അപനയനേന, എന്തെങ്കിലും ദോഷത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ശുദ്ധമാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? നിത്യശുദ്ധ ബ്രഹ്മസ്വരൂപത്വ മോക്ഷസ്യ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? നിത്യ ശുദ്ധമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. അതിന്റെ ശുദ്ധി നിത്യമാണ്. നമ്മൾ എന്തെങ്കിലും ഗുണത്തെ പരിശ്രമിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദൈവീ സമ്പത്ത് കൊണ്ട് അതിനെ സമ്പന്നമാക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നിത്യമായി അത് ശുദ്ധമായിരിക്കുന്നു. അശുദ്ധമായ ഒന്നിനാണ് വീണ്ടും നമ്മൾ കഴുകി ശുദ്ധമാക്കുന്ന വസ്ത്രം. അതുപോലെ ഇതിലൊരിക്കലും മാലിന്യം സംഭവിച്ചിട്ടില്ല, ഒരിക്കലും സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് നിത്യശുദ്ധമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് മോക്ഷം. അപ്പോൾ വീണ്ടും ഒരു സംശയം വരുന്നു. എന്താണ് ഇനി ഈ രീതിയിലാകാം? എങ്ങനെ? സ്വാത്മധർമ്മയേവസൻ തിരോഭൂതോ മോക്ഷ ക്രിയയ ആത്മനി സംസ്ക്രിയമാണ് അഭിവ്യജ്യത് യഥ ആദർശ നിഘർഷണ ക്രിയയ സംസ്ക്രിയമാണ് ഭാസ്വരത്വം ധർമ്മയിൽ ചേർന്ന സ്വാത്മധർമ്മയേവ. മോക്ഷം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സംശയം ചോദിക്കുകയാണത്, മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആത്മധർമ്മം തന്നെ, ആത്മാവിന്റെ തന്നെ ഒരു ധർമ്മം തന്നെ, ആത്മാവിന്റെ തന്നെ ഒരു വിശേഷതയാണ് മോക്ഷം. അത് അംഗീകരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തു? സ്വാത്മധർമ്മയേവ സൻ, അങ്ങനെ ആയിരിക്കെ ആത്മാവിന്റെ ധർമ്മം തന്നെയാണ് മോക്ഷം. അങ്ങനെ ഇരിക്കെ തിരോഭൂത, പക്ഷെ മറഞ്ഞുപോയി, അത് മാലിന്യങ്ങൾ കൊണ്ട് മറഞ്ഞുപോയി. ആത്മാവിന്റെ ധർമ്മമാണ് മോക്ഷം, പക്ഷെ മാലിന്യങ്ങൾ കൊണ്ട് അത് മറഞ്ഞുപോയി. എന്ത് മാലിന്യങ്ങൾ? രാഗാദി മാലിന്യങ്ങൾ കൊണ്ട് അത് മറഞ്ഞുപോയ അതിനെ ക്രിയയ ആത്മനി സംസ്കൃതമാണ്, മറ്റു പ്രവൃത്തികൾ കൊണ്ട്, ധ്യാനം തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട് ഇതിനെ സംസ്കരിക്കപ്പെടും. അതിനെ സംസ്കരിക്കപ്പെടുമ്പോൾ, ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോൾ അഭിവ്യജ്യതയെ പ്രകടമാകുന്നു എന്ന് കരുതിയാലോ? ആത്മാവിന്റെ ധർമ്മമാണ് മോക്ഷം. അത് രാഗാദികൾ കൊണ്ട് മലിനപ്പെട്ടു, ധ്യാനം തപസ് തുടങ്ങിയ ക്രിയകൾ കൊണ്ട് അതിനെ സംസ്കരിക്കുന്നു. അപ്പൊ മോക്ഷം പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലോ? ഒരു ഉദാഹരണം പറയുന്നു. യഥ ആദർശ നിഘർഷണ ക്രിയ സംസ്കൃതമാണ് ഭാസ്വരത്വം ധർമ്മി ഇതി. കണ്ണാടി, നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണാടിയല്ല, പഴയ കാലത്ത് കണ്ണാടിയാണ്. അത് ഉരച്ചെടുക്കുന്ന കണ്ണാടി, ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കുന്ന കണ്ണാടി, ലോഹവും മറ്റും കൊണ്ടുണ്ടാക്കുന്ന കണ്ണാടി. ആ കണ്ണാടി എന്താണ്? കാലക്രമേണ അത് മലിനപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഉരച്ച് മിനുസപ്പെടുത്തുന്നു. ഇന്നത്തെ കണ്ണാടി ഉരച്ചു കഴിഞ്ഞാൽ പോറൽ വീഴും, മറ്റ് പോറൽ വീഴുകയല്ല, അത് തെളിഞ്ഞു വരും. അങ്ങനെയുള്ള കണ്ണാടി മലിനപ്പെടുമ്പോൾ, കാലം കൊണ്ട് മലിനപ്പെടുമ്പോൾ അതിനെ ഉരസി മിനസപ്പെടുത്തുന്നു. അതുപോലെ എന്താണ് നിഘർഷണക്രിയ? നിഘർഷണക്രിയ എന്ന് പറയുന്നത് ഉരസി സംസ്കൃതമാണ്. സംസ്കരിക്കപ്പെടുമ്പോൾ ഭാസ്വരത്വം പ്രകാശം വരുന്നു, തെളിവ് വരുന്നു. ആദർശേ ധർമ്മ, അത് എന്തുവരുന്നു? ആദർശം ആ കണ്ണാടിയുടെ ധർമ്മമാകുന്നു. അതുപോലെ ഈ ആത്മാവിൽ രാഗാദി ദോഷങ്ങളിരിക്കുന്നു. അതിൽ തപസ് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ദോഷങ്ങളെല്ലാം ഉരസി കളയുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ് മോക്ഷം. അത് ആത്മാവിന്റെ ധർമ്മമാണെന്ന് കരുതിയാലോ എന്നൊരു സംശയമാണ് ഇത് ചെയ്യുന്ന. എന്തുകൊണ്ട്? അതും സാധ്യമല്ല ആത്മാവിൽ. ക്രിയ ആശ്രയത്വ അനുപത്തെ ആത്മന, ആത്മാവിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തികളും നടക്കത്തില്ല, ക്രിയയുടെ ആശ്രയമാകത്തില്ല ഒരിക്കലും ആത്മാവ്.
1: അപ്പോൾ ഹിയറിംഗ് ദിസ് അനൗൺസ്മെന്റ് പ്ലീസ് കോൺടാക്ട് അസ് ഇമ്മീഡിയറ്റ്ലി അറ്റ് shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.
2: Dear listeners of shaivam.org, the following is Samaveda Samhita Purvarchikam Prapataka 3 Dashati 9. Thank you.
3: ോ രാജാ ജർഹണീനായ്യ താരഥേരധിഗ

0: ஜாதரூபமயை பத்மை கிரதிதா ரத்னபூஷிதா மூர்த்திமந்தி ததாஸ்திராணி சர்வ தேஜோமயானி ச ஜாதரூபம்.
1: ஜாத வேதசே சுனவாம சோமமராதி யதோ நிதஹாதி வேதஹ சனக் பர்ஷத திதுர்காணி விஷ்வானாவேவ சிந்தும் துரிதாத் யக்னிஹி.
0: துர்கா சூக்தம் ஸ்டார்ட்ஸ் ஆஃப் ஜாதவேதா, மகாதேவா இஸ் ஜாதவேதா, அண்ட் தென் மூர்த்தி ததாஸ்திராணி சர்வ தேஜோ, இன்ஃபைனைட் தேஜஸ், இன்ஃபைனைட் எஃபுல்ஜன்ஸ் வாஸ் கமிங் அவுட் ஆஃப் த பாடி ஆஃப் மகாதேவா. மயா திருஷ்டானி கோவிந்த பவஸ்யாமி தத் தேஜசா, ஐ வாஸ் ஹேவிங் திஸ் எக்ஸ்பீரியன்ஸ் ஓ கோவிந்தா வித் கம்ப்ளீட் எக்ஸ்டசி. உபமன்யு மகர்ஷி சேஸ்,
1: இந்திராயுத சர்வநாபம் தனுதஸ்ய மகாத்மனஹா பினாகமிதி விக்யாத விக்யாதம் அபவத் பண்ணகோ மகான்.
0: ஹி வாஸ் ஹேவிங் த பினாகா போ, இட்ஸ் வாட் இட் சேஸ். அண்ட் தென் மூவிங் ஆன்,
1: சரஸ்ச சூரிய சங்காஷ காலானல சமத்யுதேஹே ஏதத் அஸ்திரம் மகாகோரம் திவ்யம் பாஷுபதம் மகத் அத்விதீயம் அனிர்தேஷ்யம் சர்வபூத பயாவகம் சஸ்புல்லிங்கம் மகாகாயம் விசர்ஜந்த திவானலம்.
0: ஹி வாஸ் டிஸ்கிரைபிங் த மகா பாஷுபதா வெப்பன். ஐ சா தட் பாஷுபதா வெப்பன் ஓ கிருஷ்ணா இன் த ஹேண்ட்ஸ் ஆஃப் மகேஸ்வரா, த மைட்டி அண்ட் டெரிபிள் வெப்பன், அத்விதீயம், த ஒன் தட் டசன்ட் ஹாவ் எனிதிங் தட் இஸ் ஈக்குவல் டு இட், பிகாஸ் தெர் இஸ் நோ வெப்பன் தட் இஸ் ஈக்குவல் டு த பாஷுபதா, பி இட் ஐந்திரா which is the weapon of Indra, or Narayana Astra, which is the weapon of Narayana, Brahma Astra, or which is the weapon of Brahma, not a weapon that is equal to Pashupata. And we know Arjuna also did terrible penance to acquire the Pashupata. Just by having the Pashupata with him, he had the blessings of Maheshwara, and he had that complete prowess to defeat his enemies. Arjuna and Krishna were able to defeat their enemies in the war by just having the Pashupata. Arjuna, by having the Pashupata, he was able to defeat the enemies. He did not use it, but just by having it, he had all the prowess. So that mighty and terrible weapon, I saw that, O Krishna, in front of me. He was having that. Mahadevas was having that in his hand. Sarva Bhuta Bhayavaham. And then it was Advitiyam. It doesn't have anything that is equal to it. And then ஏகபாதம் மகாதம்ஷ்ட்ரம் சகஸ்ரா சகஸ்ர சிரசோதரம் சகஸ்ர புஜ ஜிஹ்வாக்ஷ புத்னிரந்த பிவானலம். And then it was like thousands and thousands of sparks of fire were emanating from that Pashupata weapon.
1: Brahma Narayanaschaindradi Agneyadapi Varunat யத் விசிஷ்டம் மகாபாஹோ சர்வசஸ்திர விதாதனம்.
0: தெர் இஸ் நாட் அ வெப்பன் தட் இஸ் சுப்பீரியர் டு பாஷுபதா. ஆஸ் உபமன்யு மகர்ஷி சேஸ், பிரம்மா நாராயணா நாராயணாஸ்திரா பிரம்மாஸ்திரா இந்திர அஸ்திரா அக்னேயா, தட் இஸ் அக்னி அஸ்திரா அண்ட் வருணாஸ்திரா, தட் இஸ் நாட் அ வெப்பன் தட் இஸ் ஈக்குவல் டு த மகா பாஷுபதாஸ்திரா. தட்ஸ் வாட் ஹியர் ஹி டிஸ்கிரைப் உபமன்யு மகர்ஷி டிஸ்கிரைப்ஸ்.
1: ஏன தன் திரிபுரம் தக்வா க்ஷணாத்பஸ்மி கிருதம் புரா ஷரேனைகேன கோவிந்த மகாதேவேன லீலையா.
0: இட் கேன் கன்சியூம் எவ்ரி திங், இட் கேன் கன்சியூம் வித் இன் ஜஸ்ட் வித் வித் அ ட்விங்க்லிங் ஆஃப் தி ஐ, தட் பாஷுபதா வெப்பன் கேன் டெஸ்ட்ராய் த என்டையர் யூனிவர்ஸ். அண்ட் ஹி கோஸ் ஆன் டு சே தட் மகாதேவா யூஸ்ட் தட் டு கில் த திரிபுராசுராஸ். திரிபுராசுராஸ் வேர் killed by that Pashupata weapon by Mahadeva. And in the universe, there is no being, even including Brahma and Vishnu, who are incapable of being slain by that weapon. Even Brahma and Vishnu can be slain. So, Navagyo Maheshwara Bhujot Srishtam Nimeshar Dhanna Samshayaha Navagyo Yasya Lokesmin Brahma Vishnu Sureshvapi. Even Brahma and Narayana can be slain by that weapon. That weapon is that powerful, O Govinda. Upamanyu Maharshi was sharing that because he saw that in the hands of Mahadeva, because it is a beautiful description, beautiful meditation. We can also think like that in this way.
1: Guhyam astra varam nanyat
0: தத்துல்யம் அதிகம் ஹிவா யத்தச் ஷூலமிதி க்யாதம் சர்வலோகேஷு ஷூலினஹ. அண்ட் ஐ சோ அனதர் வெப்பன் ஓ கிருஷ்ணா இன் த ஹேண்ட்ஸ் ஆஃப் மகாதேவா, அண்ட் தட் வாஸ் தி ஷூலா த்ரிஷூலா. அண்ட் தென் த்ரிஷிகாம் ப்ருகுட்டிம் கிருத்வா தர்ஜமானம் இவஸ்திதம். அண்ட் தென் இன் டேஸ் ஆஃப் யோர் வி சா தட் தட் வெப்பன், வித் தட் வெப்பன் மகாதேவா கில்ட் வேரியஸ் அசுராஸ். அண்ட் தட்ஸ் வாட் உபமன்யு மகர்ஷி சேஸ் தட். அண்ட் தென் மகாதேவேன துஷ்டேன க்ஷத்ரியாணாம் க்ஷயங்கரஹ கார்த்தவீர்யோ ஹதோ ஏன சக்கரவர்த்தி மகாமிருதே திருஷ்டவானஸ்மி கோவிந்த ததஸ்திரம் ருத்ரசந்நிதௌ பரஷு பரஷுஸ்தீக்ஷண பரஷுஸ்தீக்ஷ்ண தாரஸ்ய தத்தோ ராமஸ்ய யஃ புரா. ஸோ ஐ சோ அனதர் வெப்பன் கால்ட் பேட் த ஆக்ஸ் பரஷு. பரஷு வாஸ் தேர், ஐ சா தட் பரஷு வெப்பன் இன் த ஹேண்ட்ஸ் ஆஃப் மகாதேவா. அண்ட் தட் வாஸ் இன் டேஸ் ஆஃப் யோர் ராமா, தட் இஸ் பரஷுராமா. ஹி காட் த நேம் பரஷுராமா பை அக்வயரிங் த பேட்டில் ஆக்ஸ், அக்வயரிங் த ஆக்ஸ் ஃப்ரம் மகாதேவா. ஆர் எல்ஸ் இஸ் ஒரிஜினல் நேம் வாஸ் பார்கவராமா, அண்ட் பார்கவராமா காட் த நேம் பரஷுராமா. ஸோ இன் டேஸ் ஆஃப் யோர் பார்கவராமா அக்வயர்ட் தட் பை கிராட்டிஃபைங் மகாதேவா, பை பிளீசிங் மகாதேவா வித் பெனன்ஸ். ஹி அக்வயர்ட் தட் பரஷு ஃப்ரம் மகாதேவா, அண்ட் தட்ஸ் ஹவு ஹி காட் த நேம் பரஷுராமா. ஐ சா தட் பரஷு, ஐ சா த த்ரிஷூலா, ஐ சா த பாஷுபதா வெப்பன் ஓ டியர் கிருஷ்ணா இன் த ஹேண்ட்ஸ் ஆஃப் மகாதேவா. அண்ட் தென் வித் தட் பேட்டில் ஆக்ஸ் ஆஸ் வி ஆல்ரெடி நோ ஹி எக்ஸ்டர்மினேட்டட் 21 கிளான்ஸ் ஆஃப் க்ஷத்ரியா. பரஷுராமா எக்ஸ்டர்மினேட்டட் 21 டைம்ஸ் த க்ஷத்ரியாஸ் 21 டைம்ஸ். அண்ட் தென் சவ்ய தேசே து தேவஸ்ய பிரம்மா லோக பிதாமகா திவ்யம் விமான மாஸ்தாய ஹம்சயுக்த மனோஜவம். ஸோ ஹி சா எவ்ரிதிங், ஹி வாஸ் எக்ஸ்பிளைனிங் திஸ் டு கிருஷ்ணா உபமன்யு மகர்ஷி. பராசக்தி அண்ட் பரமசிவா வாஸ் சிட்டிங் ஆன் நந்தி அலாங் வித் கணபதி அண்ட் கார்த்திகேயா. க்ரோர்ஸ் அண்ட் க்ரோர்ஸ் ஆஃப் கணாஸ் அண்ட் க்ரோர்ஸ் அண்ட் க்ரோர்ஸ் ஆஃப் ருத்ர கணாஸ் வேர் தேர் சர்விங் மகேஸ்வரா. அண்ட் இட் டசன்ட் ஸ்டாப் தேர், ஹி செட் ஆன் த லெஃப்ட் வாஸ் ஆக்சுவலி ஆன் த லெஃப்ட் சைட் ஆஃப் மகேஸ்வரா வாஸ் பிரம்மா ஆன் அ ஸ்வான் அலாங் வித் சரஸ்வதி மெடிடேட்டிங், தட் இஸ் அண்ட் வர்ஷிப்பிங் மகாதேவா. வாமபார்ஷ்வ கதஸ்சாபி ததா நாராயண ஸ்திதஹ வைனதேயம் சமாருஹ்ய சங்க சக்கர கதாதரஹ. அண்ட் தென் ஹி சா ஈவன் நாராயணா, ஆக்சுவலி பிரம்மா இஸ் ஆன் த ரைட், ஹி சா பிரம்மா அண்ட் சரஸ்வதி சிட்டிங் ஆன் த ஸ்வான் ஆன் த ரைட் ஆஃப் மகாதேவா, அண்ட் நாராயணா அண்ட் லக்ஷ்மி ஆன் கருடா சிட்டிங் ஆன் த லெஃப்ட் ஆஃப் மகாதேவா. அண்ட் தேவர் வர்ஷிப்பிங் லார்ட் சிவா. ஸ்கந்தோ மயூர மாஸ்தாய ஸ்திதோ தேவ்யா சமீபதா சக்தி கண்டே சமாதாய த்விதீய இவ பாவகா. மீன்ஸ் ஸ்கந்தா அண்ட் கணபதி வேர் ஆல்சோ தேர் சிட்டிங் ஆன் த சிட்டிங் இன் த லேப்ஸ் ஆஃப் பராசக்தி அண்ட் பரமசிவா. மயூர இஸ் அ வெரி இம்பார்ட்டன்ட் பாயிண்ட் டு பி நோட்டன், மயூர கம்ஸ் இன் த வேதாஸ் ஃபார் ஸ்கந்தா. அண்ட் தென் மகாசேனா, ஹீஸ் ஆல்சோ கால்ட் அஸ் மகாசேனா. தத் புருஷாய வித்மகே மகாசேனாய தீமகி தன்னோ ஷண்முக பிரச்சோதயாத். அண்ட் தென் நந்தி வாஸ் ஆல்சோ தேர். அண்ட் தென் புரஸ்தாச்சைவ தேவஸ்ய நந்திம் பஷ்யாம்ய வஸ்திதம் ஷூலம் மிஷ்டவ்ய திஷ்டந்தம் த்விதீயம் இவ சங்கரம். ஸ்வாயம்பூவாத்யா மனவோ பிருக்வாத்யா ரிஷயஸ்ததா சக்ராத்யா தேவதாச்சைவ சர்வ ஏவ சமவ்யயுஹு சர்வ பூத கணாஶ்சைவ மாதரோ விவிதா ஸ்திதா தேபிவாத்ய மகாத்மானம் பரிவார்ய சமந்ததஹ. எவ்ரிபடி வர் தேர், ஆல் த செல்ஃப் போர்ன் மனு, மனுஸ்மிருதி ஆல்சோ க்ளோரிஃபைஸ் மகாதேவா. பிரசாசிதாரம் சர்வேஷாம் அனீயாம்சம் அனோரபி ருக்மாபம் ஸ்வப்னதீகம்யம் வித்யார்த்தம் புருஷம் பரம் 12th chapter 122nd verse. Meditate on that golden complexioned Mahadeva who is also five formed, who is the greater than the greatest and the smaller than the smallest, and by meditating on him one will get rid of the repeated cycles of birth and death. And the rishis, the Manu was there, rishis were there starting from Bhrigu, and Shakra, that is Indra, was also there. And then all the spirits and all the celestial mothers, Aditi, and all the mothers, all the Devata Patnis were also there, and they were surrounding Mahadeva, and they were worshipping him with reverence. And here it says, Astuvan vividai stotrair Mahadevam surastada Brahma bhavam tadas taushid ratantara mudirayan jeshta samna cha devesham jagau narayanastada grinan Brahma parashakrah Shatarudriyam Uttamam Brahma Narayanaschaiva Devarajascha Kaushikaha. So we were saying Brahma, Narayana and Indra were reciting hymns. What they were reciting? Samavedam. Samapriyaswaramayastrayimurtir Anishwaraha. Shiva Ashtotram says, Samapriyaha. He is very dear. Samaveda. He is very dear to Samaveda. So our dear Brahma was reciting a hymn called Ratantara Sama. Ratantara Samam from the Samavedam to Mahadeva. He was praising Mahadeva. Narayana was reciting the Jeshta Samna. Jeshta Samna. He was reciting the Jeshta Samna. And then Shakra was reciting the foremost of the Veda mantras, Shatarudriyam. Shatarudriyam Uttamam. And then they were like three sacrificial fires. Brahma, Narayana and Indra were like three sacrificial fires. That's how Upamanyu Maharshi describes. And in the midst was actually the illustrious God. If thousands and thousands of suns and moons have to, millions and millions of suns have to come at one place, that was the effulgence that was coming out of the body of Mahadeva. And that's how the meditation, there is a beautiful meditation. Shuddha Spatika Sankasham Trinetram Dvibujam Shivam Varadam Dakshinohaste Vamecha Abhayadam Vibum Pancha Varshiya Vapusham Sharat Chandra Yutadyutam Koti Surya Pratikasham. In Brahma, when Narayana was meditating on Mahadeva in his heart, he was like Shuddha Spatika Sankasha. Mahadeva was like camphor white in color, and then he was Varadam Dakshinohaste. In his left hand, he was giving boons. Vamecha varadam dakshinohaste. Sorry, in his right hand he was giving boons. Vamecha abhayadam vibum. He was showing his abhaya mudra with his left hand. And then krorsan koti surya pratikasham. The effulgence that was coming out of the body of Mahadeva was like, actually, if crores and crores of suns had to come at one place, it was like that. You are not able to bear one sun. What to speak of Mahadeva's form? So it can be seen only with divine eyes. And then I praised the illustrious Lord. Ayutani cha chandrarkana pashyam divi keshava tatoham stuvam devam vishvasya jagatakpatim. Oh, and then, oh Keshava, I started glorifying the Supreme Lord.
2: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അത് മീമാംസകര് തന്നെ ഈ കാര്യം നിർണയിച്ചിട്ടുള്ളതാണ്. അതാണ് ഇന്നത്തെ ആൾക്കാർ ഇന്ന് ഇതൊക്കെ പഠിക്കുന്നവരും പഴയാചാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. അഗ്നി കരഞ്ഞു, കരഞ്ഞപ്പോഴാണ് വെള്ളി ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത് വേദം പഠിക്കുന്നവർ പറയും, ഉണ്ടോ, നമ്മുടെ സയൻസ് പറഞ്ഞിട്ടുണ്ട് അഗ്നിയിൽ നിന്നാണ് വെള്ളി ഉണ്ടായത്. അതിന് ഉള്ള ശാസ്ത്രീയമായ വിശദീകരണമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെള്ളി ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് ഇങ്ങനെ പറയും. അതിന്നുള്ളവർ പഠിച്ചു കഴിഞ്ഞു. വൈദികന്മാർ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, ഇങ്ങനെയുള്ള പൊട്ടക്കഥകളിലൊന്നും ഒരു കഴമ്പുമില്ലാതിൻ്റെ പിറകെ പോകരുത്. അഗ്നിയിൽ നിന്നാകാൻ ചിലപ്പോൾ വെള്ളി ഉണ്ടായത്, ചിലപ്പോൾ അതിൽ നിന്നായിരിക്കത്തില്ല. ഇതൊന്നും പറഞ്ഞു തരുന്നത് വേദത്തിൻ്റെ താല്പര്യമേ അല്ല, അതൊന്നും വേദം ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ അഗ്നിയിൽ നിന്നായിരിക്കും വെള്ളി ഉണ്ടായത്, ആർക്കറിയാതെ. നിങ്ങൾ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടെത്തിയെന്നിരിക്കും. കണ്ടെത്തിയില്ലെങ്കിലും വേദം പറഞ്ഞുകൊണ്ട് പറയും ഞങ്ങളുടെ സയൻസിൽ അതാണെന്ന്. അന്ധമായ വേദഭക്തിയുള്ളവർ ഇതിൻ്റെ പറയാനുള്ളത് ഇവിടെ പറയുന്നത്, അതിനൊന്നും അത് കഥയായിട്ട് തന്നെ എടുത്താൽ മതി. അതിൻ്റെ താല്പര്യം എന്താണ്? അത് വൈദികന്മാർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചാണ് അവരതിൻ്റെ താല്പര്യത്തെ കാണുന്നത്. യാഗത്തിൽ രജതം ദാനമായി കൊടുക്കാൻ പാടില്ല, സ്വർണമായി കൊടുക്കാൻ പാടില്ല. അതാണ് അവരുടെ താല്പര്യം, അവരിതിൽ കണ്ടെത്തുന്ന താല്പര്യം. എന്തായാലും ഒരു കാര്യം പറയുന്നു, ആ കാര്യത്തിൽ നമുക്ക് യോജിക്കാം. എന്താണ് ഇത്തരം പൊട്ടക്കഥകളെന്നും സത്യമായി ധരിച്ചുകൊണ്ട് പിന്നെ അതിൽ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. അഗ്നിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ് വെള്ളി. അപ്പൊ അത് നിന്ദ്യമാണ്. കണ്ണുനീർ എന്ന് പറയുന്നത് വിസർജ്യമാണ്, അശുദ്ധ വസ്തുക്കളിൽപ്പെട്ടാണ്. ശരീരത്തിലെ ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം വിസർജ്യങ്ങളാണ്, അശുദ്ധമാണ്. അത് സ്പർശിച്ചാൽ കുളിക്കണം. ഏതായാലും ശരീരത്തെ ദുർഗന്ധവും അശുചിയുമാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒന്ന് അതിന് സമാനമാണ് ഈ സാധനം വെള്ളി. അതുകൊണ്ടത് ദാനം ചെയ്യരുതെന്നാണ് മീമാംസകർ സമർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ സ്വർണത്തിനാണ് വില കൂടുതൽ, അതുകൊണ്ട് വെള്ളി തരരുതെന്നാണ് എന്റെ മറ്റൊരു താല്പര്യം. കാരണം ദാനം കൊടുക്കുന്നത് ക്ഷത്രിയായ രാജാക്കന്മാർ, വാങ്ങുന്നത് പുരോഹിതന്മാർ. അപ്പോൾ അവർ നല്ല സാധനം ദാനമായി കിട്ടണമെന്ന് ആഗ്രഹിക്കും. അതതിന്റെ വേറൊരു വശം. എന്തായാലും അവർ കണ്ടെത്തുന്ന താല്പര്യം എന്തായാലും ആ കഥയിൽ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രത്വത പ്രാമണി. അതുപോലെ ഒന്നും വിധിക്കുന്ന ലേഖമേവ അദ്വിതീയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ആ പറയുന്ന അർത്ഥത്തെ എടുക്കണ്ട. ഒന്നുകിലത് യാഗം ചെയ്യുന്ന യാഗകർത്താവിന്റെ മഹത്വത്തെ കാണിക്കാനോ, അല്ലെങ്കിൽ യാഗത്തിൽ ഏതൊരു ദൈവതയെ ഉദ്ദേശിച്ചിട്ടാണോ ദ്രവ്യ പ്രക്ഷേപം ചെയ്യുന്ന ആ ദേവതയുടെ മഹത്വത്തെ കാണിക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കും. അതിന്റെ വാച്യത്തെ എടുക്കരുതെന്നാണ്. ഏവം ആത്മാർത്ഥവാഖ്യാനാം, അതുപോലെയാണ് ഈ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്ന ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ എന്നാണെങ്കിലും ഒന്നാം. അത് ശരിയല്ല. വിശേഷ അതിൽ മീമാംസകരോട് അദ്വൈതവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട്. എന്താണ് എന്ന വാക്യ വസ്തു അന്വാഖ്യാനം, ക്രിയ അന്വാഖ്യാനം, പ്രാമാണ്യ അപ്രാമാണ്യ കാരണം. ഒരു വാക്യം പ്രമാണമാണോ അപ്രമാണമാണോ എന്ന് ചിന്തിക്കുന്നത് അത് സിദ്ധ വസ്തുവിനെ കുറിച്ച് പറയുന്നു അതോ അല്ലെങ്കിൽ ഒരു കർമ്മത്തെ കുറിച്ച് പറയുന്നു എന്നും നോക്കിയിട്ടല്ല. അത് വെച്ച് വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കും. പിന്നെങ്ങനെയാണ് കിം തർഹി നിശ്ചിത ഫലവത് വിജ്ഞാന ഉത്പാദകം. ഒരു വാക്യം നിശ്ചിതമായ ഫലം, ഒരു മാറ്റവും വരാത്ത ഫലം, വ്യക്തമായ ഫലത്തെ ഉണ്ടാക്കുന്ന വിജ്ഞാനത്തെ, അറിവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാക്യം പ്രമാണമാണ്. ഏകമേവ അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾ സംസാര നിവൃത്തി അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള നിശ്ചിതമായ ഫലം, മോക്ഷഫലം അതിനെ കൊടുക്കുന്നു, കൊടുക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കും. വാക്യം, വാക്യത്തിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി, അങ്ങനെ മോക്ഷം. അങ്ങനെ ഇത് സഫലമാണ്. സഫലങ്ങളായ വാക്യങ്ങളെല്ലാം പ്രമാണങ്ങളാണ്. തദ്യത്രാസ്തി തത്പ്രമാണം വാക്യം, എത്ര നാസ്തി തത് അപ്രമാണം. അങ്ങനെ ഒരു ഫലത്തെ കൊടുക്കാത്ത വാക്യമാണെങ്കിൽ അതിനെ അപ്രമാണമായി സ്വീകരിക്കും. അതൊക്കെ അർത്ഥവാദം. പിഞ്ചഭോ പരിച്ഛാമഹ ത്വാം ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു ഫലവ നിശ്ചിതം ച വിജ്ഞാന ഉത്പദ്യത നവ പറയുന്നു. ഇത്രയും സമയത്തെ ചർച്ചയിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കി? സിദ്ധാന്തം ചോദിക്കണം. പിഞ്ചഭോ പ്രച്ഛാമഹ, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് ആത്മസ്വരൂപ അന്വാഖ്യാന പരേഷു വാക്യേഷു, ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ, തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ, അതിൽ ഫലവ നിശ്ചിതം ച വിജ്ഞാന ഉത്പദ്യത നാം, അതിൽ നിന്ന് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം ഉണ്ടാകുന്നു. എന്താ വെറുതെ വാശി പിടിക്കുക? ഈ ചർച്ച കേട്ട നമുക്ക് തോന്നും ആരെയോ എന്തോ അംഗീകരിപ്പിക്കാൻ വേണ്ടി വെറുതെ വാശി പിടിക്കുകയാണ്. ഭാഷകാരം പറയുന്നത് ഒരു വാശിയല്ല. നിങ്ങൾ വേദ അധ്യയനം ചെയ്തിട്ടുണ്ട്, വേദാർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കുക. തത്വമസി, ഏകമേവ അദ്വീയം തുടങ്ങിയ വാക്യങ്ങൾ എന്താ അതിന്റെ ഫലം? ആ വാക്യത്തിൽ നിന്നുള്ള ബോധമുണ്ടാകുമ്പോൾ, ആ ജ്ഞാനമുണ്ടാകുമ്പോൾ, ആ വാക്യങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം മാറുന്നില്ലേ? നിങ്ങൾക്കുണ്ടായിരുന്ന ഭ്രാന്തി, തന്നെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറുന്നില്ലേ? അങ്ങനെ ആ ഭ്രാന്തി മാറത്തക്ക, തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം ഇല്ലാതാകത്തക്ക വാക്യം ജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ കഴിയും. വിജ്ഞാനം ഉത്പദ്യത എന്നാ, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വാക്യമൊക്കെ ശ്രവിച്ചിരുന്ന എന്ത് ജ്ഞാനം ഉണ്ടായെന്ന് പറയണ്ടേ? ഒരു ശിശുവിനോ അല്ലെങ്കിൽ ഒരു മന്ദപ്രജ്ഞനോ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ബോധമാണോ നിങ്ങൾക്കുണ്ടായത്? അല്ലല്ലോ. ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത്, ശ്രുതിയുടെ താല്പര്യം എന്താണോ, ആ ബോധം ഉണ്ടായാലേ പറ്റൂ, അത് മാറാൻ പറ്റത്തില്ല. കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെന്ന് ബോധം ഉണ്ടാകും, അല്ലല്ലോ. ആ ശബ്ദം ഏതൊരു ബോധത്തെയാണോ ഉള്ളിൽ ഉണ്ടാക്കാൻ വരുമ്പെട്ടിരിക്കുന്നത്. ആ ബോധം ഉണ്ടായാലേ പറ്റൂ, അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് വേണം. അതുപോലെ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായാലേ മതിയാവും, ഇതാരും അടിച്ചേൽപ്പിക്കുന്ന കാര്യമില്ല. ശബ്ദസ്വഭാവത്വം, ഇത് ശബ്ദത്തിന്റെ സ്വഭാവമാണ്. പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദം ശ്രവിച്ചു കഴിഞ്ഞാൽ ആ പരമാർത്ഥം അവന് വെളിപ്പെട്ടേ മതിയാവും. ഉത്പത്തി തേച്ച് കഥമ പ്രാമാണ്യം, ശരി പറയുന്നു, നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രുതിയുടെ താല്പര്യം ഇത് തന്നെയാണ്, ഏകമേവ അദ്വിതീയം ബ്രഹ്മം തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വാക്യം ഇങ്ങനെ അപ്രാമാണ്യമാകും. പിന്നെ അവിടെ വിധിയുടെ ആവശ്യമെന്ന് തോന്നി, എവിടെയാ വിധി? കിംവാ പശ്യസി അവിദ്യാശോകമോഹ ഭയാദി സംസാര ബീജദോഷ നിവൃത്തിം വിജ്ഞാന ഫലം, എന്താ അത് നീ സ്വയം അനുഭവിക്കുന്നില്ലേ? കിംവാ പശ്യസി, നീ അത് സ്വയം അനുഭവിക്കുന്നില്ലേ? എന്താണ് വേദവാക്യത്തിൽ നിന്ന്, വേദവാക്യം ശ്രവിച്ചു, അതിൽ നിന്ന് ബോധമുണ്ടായി. ബോധമുണ്ടായ എന്താണ്? അവിദ്യ. അതുവരെ തന്നെ കുറിച്ച് എന്താ ധരിച്ചിരുന്നത്? തനി ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ആ ശരീര താതാത്മ്യം കൊണ്ടുള്ള ബോധമാണ്. താൻ പുരുഷനാണ്, സ്ത്രീയാണ്, മാതാവാണ്, പിതാവാണ്, യുവാവാണ്, വൃദ്ധനാണ്, ഇങ്ങനെയൊക്കെയുള്ള ബോധമാണല്ലോ ഉണ്ടായിരുന്നത്. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെ മറച്ചിരുന്നു അവിദ്യ, ശോകമോഹം. ആ അവിദ്യ കൊണ്ട് ഈ ശരീര താതാത്മ്യം ഉണ്ടായി, ആ ശരീര താതാത്മ്യം കൊണ്ടുണ്ടായ ശോകമോഹം. വെളിച്ചമില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുട്ടേ വേണോ? രണ്ടാമത് മൂന്നാമതൊരു സാധനമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ വെളിച്ചം, വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ട്, ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സാധനം അങ്ങനെയൊന്നില്ല. ലോകപ്രസിദ്ധമല്ല വെളിച്ചം, ഇരുട്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയാൻ ഒന്നുകൂടി, അങ്ങനെയൊന്നും ജീവൻ അനുഭവിച്ചിട്ടില്ല. ഒരു ജീവൻ സൃഷ്ടി തുടങ്ങി ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വെളിച്ചം അല്ലെങ്കിലും ഇരുട്ട്. അതുപോലെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇത് ശ്രവണ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം, അവന് ആകെ കൈമുതലായുള്ളത് അവിദ്യയാണ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞത. നീ ആത്മാവാണ്, നിന്റെ സ്വരൂപം ഇന്നതാണ് എന്നറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നില്ല. ശരി, ആത്മാവ് എന്താണോ അതറിയാമോ, അതറിയത്തില്ല. ഇനി എന്റെ വാസ്തവസ്വരൂപം ഇന്നതാണോ അറിയാമോ, അറിയില്ല. അവിടെയെല്ലാം അറിയില്ല, അറിയില്ല എന്ന് ആവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. ഇതാണ് അവിദ്യ. ഈ അറിവില്ലായ്മ കൊണ്ട് ഞാനിപ്പോൾ എന്നെ അറിയുന്നത് മറ്റു പല ഭാവങ്ങൾ, സ്ത്രീ പുരുഷാദി ഭേദബുദ്ധിയോടുകൂടി അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അതുകൊണ്ട് ശോകമോഹം, ഭയ, ശോകം, മോഹം, ഭയം തുടങ്ങിയ സംസാര ബീജദോഷ, ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന ദോഷങ്ങൾ, അതിൻ്റെ നിവൃത്തി, ആ സംസാര ബീജദോഷ നിവൃത്തി, അതാണ് വിജ്ഞാനത്തിൻ്റെ ഫലം, അതാണ് വിജ്ഞാന ഫലമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കുന്നില്ലേ? സംസാര ബീജദോഷ നിവൃത്തി, സംസാരത്തിന് ബീജമായിരിക്കുന്ന ആ ദോഷം, അതിൻ്റെ നിവൃത്തി, വിജ്ഞാനത്തിൻ്റെ ഫലം, അതനുഭവിക്കുന്നില്ലേ എന്നാണ്. അതായത് ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കുമ്പോൾ, തൻ്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇവിടെ മറ്റു തരത്തിൽ ധരിക്കരുത്. അപ്പൊ തന്നിൽ ഈ സംസാരത്തിന് എന്ന് വെച്ചാൽ ഈ ശോകമോഹാദി അനുഭവമാണ് സംസാരം. ആ സംസാരത്തിന് ബീജമായിരിക്കുന്ന അജ്ഞാനം, അത് തന്നിലില്ല, തന്റെ സ്വരൂപത്തിലില്ല. അതുകൊണ്ട് തന്നെ ആജ്ഞാനം കൊണ്ട് വരുന്ന ശോക ഭയശോകമോഹാദികൾ തന്നിലില്ല എന്നുള്ള ബോധം കൊണ്ടാണ് ഇതിന്റെ നിവൃത്തി എന്ന് പറയുന്നതാണ്. നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഉപനിഷത്ത് തത്വമസി എന്ന് കേട്ട് എനിക്ക് ശോകമോഹ ഭയമൊന്നും മാറിയില്ലല്ലോ എന്ന് പരാതി പറയുന്നു. ശ്രുതി അതല്ല പറയുന്നു. ശ്രുതി പറയുന്നത് എന്താണോ, നിന്റെ സ്വരൂപം ഇന്നതാണോ, ആ സ്വരൂപത്തിൽ ഈ സംസാരത്തിന് ബീജഭൂതമായിരിക്കുന്ന അവിദ്യയോ ശോകമോഹാദികളോ ഇല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. ആ ഇല്ല എന്നുള്ള ബോധം, അതുകൊണ്ട് ബോധ്യപ്പെടുന്നു, അതാണ് അവിടെയുള്ള അവിദ്യ അല്ലെങ്കിൽ ശോകമോഹാദി ദോഷങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നതാണ്. തത്വജ്ഞാനം കൊണ്ടുവരുന്ന ശോകനിവൃത്തി എന്ന് പറയുന്നതാണ്. ഒന്ന്, തന്റെ വാസ്തവ സ്വരൂപം എന്തെന്ന് ബോധിക്കുക. രണ്ട്, തന്റെ സ്വരൂപത്തിൽ ഇതൊന്നും ഇല്ലെന്ന് ബോധിക്കുക. അതാണ് ശോകമോഹാദികളുടെ നിവൃത്തി. ശോകമോഹാദികൾ ആന്തരികമായ പ്രപഞ്ചമാണ്. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ബാഹ്യപ്രപഞ്ചമാണ്. ഈ ബാഹ്യപ്രപഞ്ചം എത്ര കാലം പ്രതീതമാകുമോ അതുവരെ ആന്തരികമായ പ്രപഞ്ചവും നിലനിൽക്കും. കാരണം ഒന്ന് സ്ഥൂലമായ ഭാവം, മറ്റൊന്ന് സൂക്ഷ്മമായ ഭാവം. തത്വജ്ഞാനം കൊണ്ട് ഇതിന്റെ നിവൃത്തി എന്ന് പറയുമ്പോൾ ഇത് മറഞ്ഞു പോകലല്ല, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നത്. മനസ്സ്, ഇന്ദ്രിയം, ശരീരം തുടങ്ങിയ ഈ സംഘാതം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതും മറഞ്ഞു പോകത്തില്ല. ഇനി ഇത് തന്നെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഒന്നുകിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധത്തെ മുമ്പ് പറഞ്ഞ അത് ശീലിക്കുക. സമാധിക്ക് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പറഞ്ഞല്ലോ, സമ്പ്രജ്ഞാതം അസമ്പ്രജ്ഞാത സമാധികളിൽ നിന്നാണ് വിവേകഖ്യാതി. അപ്പോൾ ജ്ഞാനത്തിന് മുമ്പുള്ള അവസ്ഥയാണ് സമാധി, യോഗപക്ഷത്തിന്. അപ്പോൾ ആ സമാധിയിൽ പ്രപഞ്ച വിസ്മരണം സംഭവിക്കും, പ്രപഞ്ചബോധമില്ലാതിരിക്കും. അവിടെ അത്തരത്തിലുള്ള നിവൃത്തി ഉണ്ടാകും. അല്ലെങ്കിൽ സുഷുപ്തി, അവിടെ പ്രപഞ്ച വിസ്മരണം അല്ലെങ്കിൽ വിസ്മരണം പോലെ എന്ന് പറയാം. എന്തായാലും സുഷുപ്തനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം അവിടെ നിവൃത്തമാണ്. അന്യർക്കതുണ്ടെങ്കിൽ തന്നെ സംബന്ധിച്ച് അത് നിവൃത്തമാണ്. സുഷുപ്തിയിൽ ആന്തരികമോ ബാഹ്യമോമായ പ്രപഞ്ചാനുഭവം ഉണ്ടാകും. ഇതെല്ലാം അദ്വൈത ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇത് രണ്ടുമാണ് ആവശ്യമെങ്കിൽ, ഇതാണ് ആവശ്യമെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരു പ്രക്രിയ സ്വീകരിക്കും. തത്വജ്ഞാനത്തിലും എന്താണ് തത്ര ഗോമോഹ കശോക ഏകത്വം അനുഭവിച്ചത് അടുത്ത് പറയുന്നു. തത്ര ഗോമോഹ കശോക ഏകത്വം, ഏകത്വത്തെ കാണുന്നവനെവിടെയാണ് ശോകമോഹങ്ങൾ? ഏകത്വത്തെ അറിയുന്നവനെന്നാണ് പറയുന്നത്. ഏകത്വത്തെ അറിയാതെ ഉറങ്ങുന്നവനെന്ന് പറയുന്നില്ല. വാസ്തവത്തിൽ ഉറങ്ങുന്നവന് ശോകമോഹങ്ങളില്ലല്ലോ, പക്ഷെ അതാണോ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ്. ഇനി സർവവൃത്തികളെയും നിരോധിച്ച് അസംപ്രജ്ഞാത സമാധിയിരിക്കുന്നവനുമല്ല, അവനൊരു ബോധവുമില്ല. എന്നാ കിഞ്ചിത് അഭിപ്രജ്ഞായതേ എന്നാണ് യോഗി പറയുന്നത്. യാതൊന്നിന്റെയും പ്രജ്ഞാൻ അവിടെ ഇല്ല. അതും ഇവിടെ പറയുന്നില്ല, മറിച്ച് ഇവിടെ എന്താ പറയുന്നത്? ഏകത്വം അനുപശ്യത, ഏകത്വത്തെ കാണുന്നവന്, ഏകത്വത്തെ കാണുന്നവനിൽ ശോകമോഹാദികൾ ഇല്ല എന്ന് വിളിച്ചിരിക്കുന്നു. അതാണ് ഏകത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഏകത്വ സാക്ഷാത്കാരത്തിൽ ആ ഏകത്വത്തിൽ അതിനെ നിഷേധിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞ രണ്ടവസ്ഥയുള്ളൂ, ഒന്നുകിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുൾ. അവിടെ എന്ത് ചെയ്യുന്നു? ബോധം കൊണ്ട് ഇരുളിനെ നിഷേധിച്ചു. അപ്പോൾ ബോധം എവിടെയില്ലെന്ന് പറയുന്നു? തൻ സ്വസ്വരൂപത്തിലില്ല എന്നാണ്. മറിച്ചൊന്നും പറയുന്നില്ല. എന്താണ്? നിന്റെ ശരീരത്തിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ മനസ്സിലില്ലെന്ന് പറയുന്നില്ല, നിന്റെ ഇന്ദ്രിയങ്ങളിലൊന്നുമില്ലെന്ന് പറയുന്നില്ല, അതൊന്നും കൂടെ പറയുന്നില്ല. സ്വസ്വരൂപത്തിൽ ഇതൊന്നുമില്ല, ഇതാണ് ബോധം. അപ്പോൾ സ്വസ്വരൂപത്തിൽ അതൊക്കെ ഉണ്ടെന്നുള്ള ബോധത്തെ ബാധിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്, അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, വിജ്ഞാനഫലം അതാണ് ഈ ദോഷം നിവൃത്തി. നിവൃത്തിയുടെ താല്പര്യം അതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിജ്ഞാനഫലം ദോഷം നിവൃത്തി, ഇതിൽ കൃതാർത്ഥത തോന്നാത്തവരാണ്. എന്നുവെച്ചാൽ ഈ ബോധത്തെ ദൃഢമായി ഗ്രഹിക്കാത്തവരാണ്. ഇങ്ങനെ ഒരു വിജ്ഞാനഫലം ഉണ്ടെങ്കിലും ഇതാണ് ശരിയായ വിജ്ഞാനഫലം, സ്വസ്വരൂപത്തിന് ഇതില്ല എന്ന് ബോധിക്കുകയാണ്. പക്ഷെ അങ്ങനെ ബോധിച്ചിട്ടും വീണ്ടും പ്രപഞ്ചാനുഭവവും സുഖദുഃഖാദി അനുഭവവും എന്നിലുണ്ടല്ലോ എന്ന് വീണ്ടും കരുതുന്നു. തന്നിലില്ല എന്ന് ബോധിച്ച കാര്യങ്ങൾ തന്നിലുണ്ടെന്ന് കരുതുന്നു. എന്നാൽ ഇനി ഇത് തന്നിൽ വരാൻ പാടില്ല, അതിനുവേണ്ടി വൃത്തി നിരോധത്തെ അല്ലെങ്കിൽ സമാധിയെ ശീലിക്കുന്നു. അത് രണ്ടാമതൊരു കൂട്ടർ. അത് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തമാണ്. ഇവിടെ പറയുന്ന എന്താണ്? സ്വസ്വരൂപത്തിൽ അതിനെ ബോധിക്കുക. അത് ബോധിക്കാത്തിടത്തോളം കാലം, താല്പര്യത്തെ ബോധിക്കാത്തിടത്തോളം കാലം എന്താണ്? മന്ത്രവിദേവ അസ്മി, ഞാൻ കേവലം മന്ത്രവിത്താണ്. അത് നമ്മൾ വിശദീകരിച്ചാണ് ചാന്ദോഗ്യത്തിൽ. അനാത്മവിത് സോഹം ഭഗവശോചാമി, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. അതാണ് തന്റെ സ്വരൂപം അവിദ്യാദി ശോകരഹിതമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കെങ്ങനെ ദുഃഖിക്കാൻ പറ്റും? തന്റെ സ്വരൂപത്തിൽ അതില്ലല്ലോ. ഭഗവാൻ ശോകസ്യ പാരം തരയിതു, അതുകൊണ്ട് എന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇരുളിനെ മാറ്റി വെളിച്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശോകത്തിന്റെ മറുകരയിലെത്തിക്കൂ എന്നാ. ഇത്യോമാതി ഉപനിഷത് വാക്യശതാനി, ഇങ്ങനെ നൂറുകണക്കിന് ഉപനിഷത് വാക്യങ്ങളുണ്ട് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന, പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന. ദൈവം വിദ്യതെ കിം സ്വരോദിത്യാദിഷു നിശ്ചിതം ഫലവജ്ഞ വിജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, ഏവം വിദ്യതേക്കും, എന്താ ഈ സ്വരോദിത്യാദി വാക്യങ്ങളിൽ ഈ പറയുന്നത് പോലെ നിശ്ചിതമായ ഫലത്തെ കൊടുക്കുന്ന എന്തെങ്കിലും ജ്ഞാനമുണ്ടോ? അതിന് ഒട്ട കഥകളല്ലേ, അതിനെ അപ്രാമാണ്യമായി തള്ളിക്കളയില്ല, അത് പ്രമാണമല്ല. വേദത്തിൽ അങ്ങനെ അപ്രാമാണ്യം വരാമോ? അതിനെ നിങ്ങൾക്ക് പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അതിനെ ഏതെങ്കിലും വിധി വാക്യങ്ങളോട് കൂട്ടിച്ചേർക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സഹായിയായി നിന്നോട്ടെ, മുഖ്യപ്രമാണമായി സ്വീകരിക്കേണ്ട. അപ്പോൾ വേദം മുഴുവനും പ്രമാണമാകും, വേദത്തിൽ അപ്രാമാണ്യമായൊന്നും കാണത്തില്ല. മറിച്ചാണെങ്കിൽ നിശ്ചിതമായ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കാത്തത് കൊണ്ട് അത് സ്വതന്ത്രമായിട്ടാണെങ്കിൽ അത് അപ്രമാണമാണ്. നശേത് വിദ്യതെ അസ്തു അപ്രാമാണ്യം, അതിനങ്ങനെ സ്വതന്ത്രമായൊരു അർത്ഥമില്ലെങ്കിൽ അതിനപ്രാമാണ്യമായി സ്വീകരിച്ചോളൂ. തദപ്രാമാണ്യ സത്യവി ഫലവ് നിശ്ചിത വിജ്ഞാന ഉത്പാദകസ്യ തപ്രാമാണ്യം സ്യ. വേദവാക്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനത്തിന്റെ ഉത്പാദകമാണത്. ഭാഷ്യകാരൻ വളരെ ഒരു കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ച് തന്റെ ആശയത്തെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. എന്താണ് ഫലവത്തായ നിശ്ചിതമായ വിജ്ഞാനം? അത് നമ്മൾ പറഞ്ഞു, അജ്ഞാന സംശയ വിപര്യാദി ദോഷങ്ങളൊന്നുമില്ലാതെ ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംശയം ബാക്കി വെച്ചിട്ടല്ല. അതായിരിക്കുമോ, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ആയിരിക്കുമോ, അങ്ങനെയല്ല. വ്യക്തമായി തന്നെ വിജ്ഞാന ഉത്പാദകം എന്നാണ്, അങ്ങനെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോഴും പലർക്കും സംശയം, ആ സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ഒരു വിജ്ഞാനം ഉണ്ടാകാമോ, അങ്ങനെ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്, കാരണം മറ്റു സ്ഥലത്ത് പറയുന്നുള്ളത് അപ്രമേയമാണ്, ജ്ഞാനത്തിന് വിഷയമല്ല. പക്ഷെ ഇവിടെ പറയുന്നു അസ്വസ്വരൂപത്തെ കുറിച്ച് നിശ്ചിതമായ ഒരു വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. സ്വരൂപം ജ്ഞാനത്തിന് വിഷയമല്ലെന്നും പറയുന്നു, നിശ്ചിതമായ വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന നിശ്ചിതമായ വിജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? അങ്ങനെ സംശയമില്ല. അതുകൊണ്ട് ആൾക്കാർ പറയും ജ്ഞാനം, അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ചൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉണ്ടാകാത്തതുകൊണ്ട് അതിന്റെ താല്പര്യം എന്താണ്? ആത്മാവായി തന്നെ അങ്ങ് ഇരുന്ന് കളയുക, അതാണ് ആത്മനിഷ്ഠ. പറയുന്ന സ്വരൂപ അവസ്ഥിതി എന്നൊക്കെ പറയുന്ന ആത്മാവായിട്ട് അങ്ങിരിക്കുക, ഇങ്ങനെ പറയും. ആത്മാവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ആത്മാവ് സ്വയം പ്രകാശമാണ്, സ്വതസിദ്ധമാണ്. നവോദയത്തി അസ്തമയത്യേഷ സംവിദേഷ സ്വയം പ്രഭ എന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരും ഒരു ജീവനും പോയി ആത്മാവായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, ആത്മാവ് എപ്പോഴും ആത്മാവായി തന്നെ ഇരിക്കുകയാണ്. ആത്മാവ് ആത്മാവായി ഇരിക്കെ തന്നെയാണ് ഈ ജീവഭാവവും സംസാരവും ദുഃഖവും ബന്ധവും മോക്ഷകൽപ്പനകളെല്ലാം വരുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മവിജ്ഞാനത്തെ തന്നെ. അവിടെയും ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. ആത്മാവിനെ വിജ്ഞാനമെന്ന് പറയുന്നു, പിന്നെ ആത്മവിജ്ഞാനമെന്നും പറയുന്നു. ആത്മസ്വരൂപം തന്നെ വിജ്ഞാനം എന്ന് പറയുന്നു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സ്വയം പ്രകാശമായ ജ്ഞാനമാണ് സ്വരൂപം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു ആത്മാവിനെ കുറിച്ചുള്ള വിജ്ഞാനം, ഇത് രണ്ടാമത് വിജ്ഞാനം. അങ്ങനെ രണ്ട് വിജ്ഞാനമുണ്ടോ? ആത്യന്തികമായി രണ്ട് വിജ്ഞാനമില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന സ്വരൂപസ്ഥിതി പറയുന്നുണ്ടല്ലോ, ഈ ജീവന് ആത്മാവായിട്ടിരിക്കണമെങ്കിൽ, ആത്മനിഷ്ഠനായിരിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ വിജ്ഞാനം വേണം. ആത്മാവ് സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശമാണ്, അതിനൊന്നിന്റെ ആവശ്യമില്ല, അത് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ ജീവൻ അങ്ങനെയല്ല, ജീവന് പ്രശ്നങ്ങളുണ്ട്, സംസാരം അവൻ അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സർവമൂലമായ അജ്ഞാനത്തെ അവൻ അനുഭവിക്കുന്നുണ്ട്. അജ്ഞോഹം, എന്റെ വാസ്തവസ്വരൂപം നിങ്ങൾ പറയുന്ന തരത്തിൽ എനിക്ക് ബോധിക്കുന്നില്ല, എനിക്കറിയുന്നില്ല. അവിടെ അജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതിന് ഒരു ജ്ഞാനം കൂടിയേ തീരൂ. അതിനിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഫലവത് നിശ്ചിത വിജ്ഞാന ഉത്പാദകം. അങ്ങനെ ആ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനത്തെ, ജ്ഞാനസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അതിന് വിജ്ഞാനം എന്ന് പറയാൻ കാരണം അത് വെളിപ്പെടുത്തുന്നത് തന്നിൽ നിന്നും അന്യമായ ഏതെങ്കിലും ഒരു വിഷയത്തെയാണ്, മറിച്ച് തന്നെ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്, സ്വസ്വരൂപത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ രണ്ടാമതൊരു വിജ്ഞാനമുണ്ടോ? അങ്ങനെ ഒരു വിജ്ഞാനമുണ്ടെങ്കിൽ പിന്നെ ആത്മാവ് അപ്രമേയമാണെന്നിങ്ങനെ പറഞ്ഞു. ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ വിജ്ഞാനം ആത്മാവ് അപ്രമേയമാണ്. അത് ജ്ഞാനത്തിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല, ഇത്തരം ജ്ഞാനങ്ങളെ ബാധിക്കുന്ന ജ്ഞാനമല്ല അത്. അത് രണ്ടും ഒരു ജ്ഞാനമാണ്. ഏതൊരു ജ്ഞാനമാണോ പറയുന്നത് ആത്മാവ് അപ്രമേയമാണ്, അത് വിഷയമല്ല, മനസ്സിന് വിഷയമല്ല, ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറയുന്നത്, ആ ജ്ഞാനത്തെ തന്നെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ജ്ഞാനമില്ല. ആത്മാവ് പ്രമേയമാണ് എന്നുള്ള തെറ്റായ ജ്ഞാനം, തെറ്റായ ജ്ഞാനത്തെ അജ്ഞാനം എന്ന് പറയും. ഭക്ഷ്യകാരങ്ങനെ പറയും, അറിവില്ലായ്മയും അജ്ഞാനം എന്ന് പറയും. ചിലത് തെറ്റായ ജ്ഞാനത്തിനെയും ശരിയല്ലാത്ത അറിവിനെയും പറയും അജ്ഞാനം എന്ന് പറയാറില്ലേ. അവന് വിവരമില്ല എന്നുവെച്ചാൽ അവനിപ്പോ ഉള്ള വിവരം വിവരമല്ലെന്നാണ്. വിവരത്തെ തന്നെയാണ് നമ്മൾ വിവരക്കേടെന്ന് പറയുന്നത്. അറിവില്ലായ്മ എന്ന് പറയുന്നത് അറിവിനെ തന്നെ, അതുപോലെയും പറയും. ആ ജ്ഞാനം, ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനമാണിതെല്ലാം. ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നതും ജ്ഞാനമാണ്, ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നതും ജ്ഞാനമാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം അജ്ഞാനത്തെ, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടുവന്ന വിപരീത ജ്ഞാനങ്ങളെ നിവർത്തിപ്പിക്കുന്നു, അതാ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മസ്വരൂപ ജ്ഞാനമല്ല, ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം. അത് എങ്ങനെ വേണോ പ്രകാശിപ്പിക്കാം, എങ്ങനെ അത് ഒരു പ്രകാശത്തിനും വിഷയമല്ല എന്ന് വേണമെങ്കിലും അനുഭവിക്കും. എന്നാലും അത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്, അങ്ങനെയും അതിനെ അറിയും. അത് ബുദ്ധിക്ക് വിഷയമല്ല, വാക്കിന് വിഷയമല്ല എന്നറിയുന്നതും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അറിവിന് പ്രയോജനമുണ്ട്. എന്താണോ, ആ ഇന്ന് വരെ ഞാൻ ആത്മാവിനെ അറിഞ്ഞിരുന്നു, എന്റെ സ്വരൂപത്തെ ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് എന്റെ സ്വരൂപം? ഈ ഞാൻ തന്നെ, ഈ ശരീരാഭിമാനിയായ ഞാൻ തന്നെ. ഇത്തരം ബോധങ്ങളെല്ലാം അത് നിവർത്തിപ്പിക്കുന്നു. അത്തരം ബോധങ്ങൾ നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറിക്കകത്ത് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണോ? വാസ്തവത്തിൽ പുറത്ത് സൂര്യൻ പ്രകാശിക്കുകയാണ്, പക്ഷേ എന്നിട്ടും മുറിക്കകത്ത് നമുക്ക് പ്രകാശത്തെ വിളക്കിനെ കൊടുക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇവിടെ വീടെന്ന് പറയുന്ന ഒരു ഉപാധി, അത് ആ പൂർണ്ണ പ്രകാശത്തിനും ഇത് തടസ്സമായി നിൽക്കുന്നു. സങ്കല്പിച്ചു നോക്കുക, ഇത് ഇല്ലെങ്കിൽ, ഈ ഉപാധി ഇല്ലെങ്കിൽ പിന്നെ ഈ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. ഈ ഉപാധികൾ കൊണ്ടുവന്ന ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ചെറിയ മെഴുതിരി വെളിച്ചത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഇത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ രണ്ട് പ്രകാശമുണ്ട്. ആ സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ മെഴുകേറി വെളിച്ചത്തെ പിന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. ഒരേ ഒരു പ്രകാശം, ഇവിടെ രണ്ട് പ്രകാശമില്ല. അതുപോലെ ഈ ആത്മജ്ഞാനം കൊണ്ട് ഇവിടെ ദ്വൈതം സംഭവിക്കത്തില്ല. ദ്വൈതം എന്തായാലും സംഭവിച്ചു അജ്ഞാനകാര്യമായി. ആ ദ്വൈതങ്ങളെ ഓരോന്നിനോരോന്നിനായിട്ട് നിഷേധിക്കുന്നു. ആത്യന്തികമായി ദ്വൈതപ്രതിവിധിയുടെ മൂലകാരണത്തെ നിഷേധിക്കുന്നു, അജ്ഞാനത്തെ നിഷേധിക്കുന്നു. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഉപാധികളും തന്നിലില്ല. വീടില്ലെങ്കിൽ വിളക്ക് വേണ്ട. കൃത്രിമമായ വീടുണ്ടാക്കി അതിൻ്റെ അകത്ത് കൃത്രിമമായ വിളക്കിനെ ഉണ്ടാക്കും. അതുപോലെ ഈ കൃത്രിമമായ ഉപാധികൾ സൃഷ്ടുക, അതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് വിളക്ക് കൊടുക്കുന്നു. നമ്മുടെ ശാസ്ത്രം, ഗുരു, ശ്രവണം എല്ലാം ഈ ഉപാധികൾ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ വെളിച്ചം പ്രകാശിക്കുന്നത്. എങ്ങനെ? ഇതിനകത്തുള്ള ഇരുളിനെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ അകത്ത് വെളിച്ചം പ്രകാശിക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ മൂലമായ അജ്ഞാനത്തെയും നിഷേധിക്കുന്നു. ആ മൂലമായ അജ്ഞാനത്തെ നിഷേധിക്കുന്നു. ഇവിടെ ഈ സ്വാഭാവികമായി വരുന്നു. അജ്ഞാന കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. എങ്ങനെ ഒന്നും സ്വസ്വരൂപത്തിലില്ല. അത് നിഷേധിക്കുന്ന ഈ ജ്ഞാനമാണ് അജ്ഞാനം. ഇവിടെ പറഞ്ഞെന്താണ്? ബീജ സംസാര ബീജ ദോഷം. അതുകൊണ്ട് വരുന്ന ശോകമോഹാദികളെല്ലാം ഈ ജ്ഞാനം, വാക്യജന്യമായ ജ്ഞാനം നിഷേധിക്കുന്നത് എന്താണ്? എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അവിടെ ഇടയില്ല, ഇത് നിത്യമാണ്, ഇത്തരത്തിൽ അപ്രമേയമാണ്, ബുദ്ധിക്കും മനസ്സിനും വിഷയമാകുന്നതല്ല. അങ്ങനെ ഏതെല്ലാം തരത്തിൽ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനങ്ങളുണ്ടാകണം, അതെല്ലാം ശ്രുതി ബോധിപ്പിക്കും. അതിനെക്കുറിച്ച് എന്തൊക്കെ വിപരീത ജ്ഞാനങ്ങളുണ്ടോ അതിനെയെല്ലാം ഇല്ലാതാക്കത്തക്ക രീതിയിൽ, അതാണ് അത്തരം ജ്ഞാനങ്ങളുടെ ആവശ്യം വരുന്നത്. ഈ ശരീര ആത്മബുദ്ധി സത്യമാണെന്ന് തോന്നുന്നുകൊണ്ട് പറയുന്നു ഇത് സത്യമല്ല, അല്ലെങ്കിൽ അത് ആ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ സ്വസ്വരൂപത്തെയും ഗ്രഹിക്കാമെന്ന് ബോധമുള്ളത് കൊണ്ട് പറയുന്നു എന്താണ്? ഇത് അപ്രമേയമാണ്. ഇങ്ങനെയുള്ള ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനം, അജ്ഞാന സംബന്ധിയായി വന്നിട്ടുള്ള ശോകമോഹാദികൾ, ആന്തരികമായ പ്രപഞ്ചം, ശബ്ദസ്പർശരൂപ രസഗന്ധാദി ബാഹ്യപ്രപഞ്ചം, സർവത്തെയും സ്വസ്വരൂപത്തിൽ നിഷേധിക്കുന്നു. നിഷേധിക്കുന്ന ഈ ജ്ഞാനം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ശേഷിക്കുന്നു? പിന്നെ ആ ജ്ഞാനം സ്വരൂപജ്ഞാനം തന്നെയാണ്. അവിടെ സ്വരൂപജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് പിന്നെ ഒരു ജ്ഞാനത്തിന്റെ നിലനിൽപ്പില്ല, അതിന്റെ ആവശ്യമില്ല. വീടല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. സൂര്യന്റെ പ്രകാശം തന്നെയുണ്ട്, എന്തുകൊണ്ട്? അവിടെ ഇരുളില്ല, അതുകൊണ്ട് അവിടെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരുളുള്ളിടത്ത് പ്രകാശമില്ല. അതാണ് വിജ്ഞാന ഉത്പാദകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഈ വേദാന്ത വാക്യ ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നതാ പറയുന്നത്. ആ ജ്ഞാനം തന്നെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങളെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ ആ ബോധത്തിൽ തന്നിൽ ഈ ശോക നിവൃത്തി, സംസാര നിവൃത്തി സംഭവിക്കുന്നു. ആ ബോധം കൊണ്ട് സംഭവിക്കുന്നു. അതിന് എന്താണ്? നിശ്ചിത വിജ്ഞാന ഉത്പാദക, നിശ്ചിത വിജ്ഞാന ഉത്പാദകമായ ഒരു ശ്രുതി അതാവശ്യമാണ്. അങ്ങനെയാണ് സ്വസ്വരൂപത്തിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം, സംസാരം നിവൃത്തി, മോക്ഷം എന്ന് പറയുന്നത്.
4: Om Namah Shivaya. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
5: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address, and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address, and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.
4: Om Namah Shivaya. You are listening to shaivam.org radios. 24/7 spiritual channels from shaivam.org. Om Namah Shivaya.
5: Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address, and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya. Upon hearing this announcement, please contact us immediately at shaivam@shaivam.org. This radio service has been moved to a new address and the service at this address will be discontinued shortly. Therefore, please contact us immediately at shaivam@shaivam.org. Thank you. Om Namah Shivaya.